തിരക്കുള്ള ട്രെയിനിലാണ് രണ്ട് യുവതികളുടെയും യാത്ര. അവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് ഒരു കുട്ടിയുമുണ്ട്. അവൻ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഉറക്കം തൂങ്ങി അവനൊരു സ്ത്രീയുടെ ദേഹത്ത് മുട്ടിയപ്പോൾ അവർ അസ്വസ്ഥയായി എന്തൊക്കെയോ പറഞ്ഞു. അല്പം കൂടി കഴിഞ്ഞ് അവൻ മറ്റേ സ്ത്രീയുടെ തോളിൽ ചാരി ഉറങ്ങാൻ തുടങ്ങി. അവൾ ആദ്യ സ്ത്രീയോട് കയർത്തു, നിന്റെ കുട്ടിയെ നിന്റെ മടിയിൽ കിടത്തണം. അത് തന്റെ കുട്ടിയല്ലെന്ന് അവൾ നിഷേധിച്ചു. വഴക്കം മൂത്തപ്പോൾ ഉറക്കമുണർന്ന കുട്ടി പറഞ്ഞു, ഞാൻ ആരുടെയുമല്ല, എനിക്കാരുമില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എല്ലാവർക്കും അവരുടേതായ ഒരിടം വേണം. വളരാനും ചിരിക്കാനും ഒരു സ്ഥലം, സ്വന്തം ഇഷ്ടങ്ങളോട് സഞ്ചരിക്കാൻ കഴിയുന്ന പ്രദേശം. അവനവനും അപരനും അത്തരമൊരു ഇരിപ്പിടം ആവശ്യമാണെന്ന ബോധ്യമാണ് പരസ്പര ബഹുമാനവും ഉൾക്കൊള്ളലും സാധ്യമാക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കും.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 1, കൊല്ലവർഷം 1202, കന്നി 15, വ്യാഴാഴ്ച. ഇന്ന് ലോക വയോജന ദിനം. എല്ലാ വർഷവും ഒക്ടോബർ 1 ലോക വയോജന ദിനമായി ആചരിക്കുന്നത് സമൂഹത്തിൽ മുതിർന്ന പൗരന്മാർ നൽകിയ വിലപ്പെട്ട സംഭാവനകളെ സ്മരിക്കാനും അവരോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനുമാണ് ഈ ദിനം പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. വാർദ്ധക്യ സഹജമായ ഒറ്റപ്പെടൽ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനും അവർക്കാവശ്യമായ പരിചരണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ജൂലൈ 4 എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ട് വളർന്ന പഴയ കഥകളും നമ്മുടെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കൈകളെ പിടിച്ച് നടന്ന നല്ല നിമിഷങ്ങളും ഒക്കെ ആയിരിക്കും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക അല്ലേ. ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർ. അവരെ സ്നേഹിക്കാനായിട്ടും അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ഇന്ന് 1st October ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ്, അതായത് ലോക വയോജന ദിനമായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് നമ്മുടെയൊക്കെ സീനിയർ സിറ്റിസൻസ് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഓർക്കാനായിട്ടും അവരെ റെസ്പെക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രായമാകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലേ, അതെല്ലാം സൊസൈറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടും അവർക്ക് നല്ലൊരു കെയർ ആൻഡ് സപ്പോർട്ട് കൊടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും കൂടിയാണ് ഈ ഒരു ദിനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഒരു ദിവസത്തിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1982 വിയന്നയിൽ വെച്ച് നടന്ന ഒരു അസംബ്ലിയിലാണ് പ്രായമായവരുടെ കാര്യങ്ങൾ ആദ്യമായിട്ട് ലോകം സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1990 December 14 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 1st October ലോക വയോജന ദിനമായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 1st October തന്നെ സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എല്ലാ വർഷവും പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രായമായവരെക്കുറിച്ചുള്ള ഈ ഒരു പോസിറ്റീവ് മെസ്സേജ് ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തീയതി ഫിക്സ് ചെയ്തത് എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അവിടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുക. അവർക്ക് വേണ്ടത് നമ്മൾ നൽകുന്ന വലിയ വലിയ സമ്മാനങ്ങളൊന്നുമല്ല, അവരെ കേൾക്കാനായിട്ട് നമ്മൾ കുറച്ച് ടൈം മാറ്റിവെക്കുക എന്നത് മാത്രമാണ്. അവർക്ക് നല്ലൊരു ഗുഡ് ലെസണർ ആവുക എന്നതാണ്. നമ്മുടെ വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയിൽ ഐശ്വര്യലക്ഷ്മി പറയുന്നൊരു ഡയലോഗുണ്ട്, കേൾക്കാനായിട്ട് ഒരാളെ കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഗുഡ് ലെസണർ ആവാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കുക. അതാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആരും മറക്കണ്ട, ഇന്ന് ലോക വയോജന ദിനമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 16 ആയിരിക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി കേൾക്കാനായിട്ട് പോകുന്ന ഒരു പാട്ട് വാർദ്ധക്യത്തിലെ പ്രണയം അതിമനോഹരമായിട്ട് കാണിച്ചൊരു സിനിമയിലെ പാട്ടാണ്. നമ്മുടെ വിജയരാഘവൻ സാറും KPC ലീല മാമും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള പൂക്കാലം എന്ന സിനിമയിലെ പാട്ടാണ് ഇനി മോർണിംഗ് മോജോയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: Morning Mojo.
3: Welcome back to Morning Mojo with me, RJ Anamika. നമ്മുടെയൊക്കെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും സ്മാർട്ട് ഫോണുകളിലൂടെയാണല്ലോ, പ്രത്യേകിച്ചും വാട്സപ്പിലൂടെ. പ്രിയപ്പെട്ടവർക്ക് മെസ്സേജുകൾ അയക്കാൻ മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിലെ പല പ്രധാന ആവശ്യങ്ങൾക്കും നമ്മൾ വാട്സപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇനി മുതൽ സർക്കാർ ഓഫീസുകളിലെ കാര്യങ്ങൾ അറിയാനായിട്ടും ഇതേ വാട്സപ്പ് മതിയാകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങളും മറ്റ് വിവരങ്ങളും വാട്സപ്പ് വഴി ലഭ്യമാക്കുന്ന പുതിയൊരു പദ്ധതിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ IT മിഷൻ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു സംരംഭം 8281499999 എന്ന നമ്പറിലൂടെയാണ് ഉടൻ തന്നെ ജനങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. വിവിധ സർക്കാർ സേവനങ്ങൾ ഒറ്റയെടുത്ത് തന്നെ ലഭ്യമാക്കുന്ന നമ്മുടെ കേരളം 2.0 ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സേവനങ്ങളുടെ ഉദ്ഘാടനവും ഇതിനോടൊപ്പം നടന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഗവർണൻസ് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇത്തരം പദ്ധതികളിലൂടെ സർക്കാർ മെയിനായിട്ടും ലക്ഷ്യമിടുന്നത് കേട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ, സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിൽ എത്തുന്നതോടുകൂടി ഓഫീസുകളെ കയറി ഇറങ്ങുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടും കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കാനായിട്ടും ഈ ഒരു ഡിജിറ്റൽ മുന്നേറ്റം പൊതുജനങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ MG ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ

നാളുകളെ കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ പേടിയില്ലാതെ നമ്മൾ ചുവടുകൾ വെച്ചത് ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ കൂടെയുണ്ടെന്ന ഉറപ്പിലായിരുന്നു. നമ്മൾ വളർന്നു, ലോകം വലുതായി, നമ്മൾ തിരക്കുകളിലേക്ക് ഓടിത്തുടങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹം. ഇന്ന് ലോക വയോജന ദിനം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമുക്കായി മാറ്റിവെച്ചവർക്ക് ഇന്ന് തിരികെ നൽകാം അല്പം സമയം അതിരില്ലാത്ത കരുതൽ, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സ്നേഹം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വള്ളിയേ ചക്കര വള്ളിയേ മല്ലിയേ സന്തന മല്ലിയേ വള്ളിയേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: റെഡിയായില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസാനിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, എത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ പേടിയില്ലാതെ നമ്മൾ ചുവടുകൾ വെച്ചത് ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ കൂടെയുണ്ടെന്ന ഉറപ്പിലായിരുന്നു. നമ്മൾ വളർന്നു, ലോകം വലുതായി, നമ്മൾ തിരക്കുകളിലേക്ക് ഓടിത്തുടങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹം. ഇന്ന് ലോക വയോജന ദിനം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമുക്കായി മാറ്റിവെച്ചവർക്ക് ഇന്ന് തിരികെ നൽകാം അല്പം സമയം അതിരില്ലാത്ത കരുതൽ, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സ്നേഹം.

0: കീ സർവീസ്, കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കീ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കീ സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില മാത്രമല്ല, ബാറ്റിലിരിക്കുന്ന സ്ഥലത്ത് വിൽക്കാൻ ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടി, പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ, 45 ബ്രാഞ്ച്. കൂടുതൽ അറിയാൻ അച്ചായൻസ് ഗോൾഡ്.
2: അന്വേഷണം നടക്കുന്നത് ഒരു ടെൻഷൻ ഇല്ലാതെ.
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. തൊഴിൽ മേളയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെന്റർ നേതൃത്വത്തിൽ ഒരു സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നുണ്ട്. ഒക്ടോബർ 6 രാവിലെ 10 മുതലാണ് ഈ ഒരു മേള നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പ്ലസ് ടു ഡിഗ്രി, BBA, MBA എന്നീ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു മേളയിൽ പങ്കെടുക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇനി പറയുന്ന ലിങ്ക് വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ലിങ്ക് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. https://4a35 4pny. ലിങ്ക് ഒരിക്കൽ കൂടി പറയാം, https://4a35 4PNY. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 0471-230-4577. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471-230-4577. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 22 ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വിജയ് ആന്റണി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ.

0: ടാറ്റാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്ക് കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: മൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കുന്നേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
6: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പോണേ. കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
6: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
6: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
7: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കൊല്ലം അസീസ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Morning Mojo.
6: Once again, welcome back to Morning Mojo with me, RJ Anamika. Studio clock lippol samyam 9 mani kazhinju kritya 38 minute aayirikkanu to. നമ്മുടെ കൊല്ലം ജില്ലാ ത്രോബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ഈ വരുന്ന 4ാം തീയതി നമ്മുടെ കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാവുകയാണ് എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2012 ജനുവരി 1 അതിനുശേഷമോ ജനിച്ച കുട്ടികൾക്കാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഞായറാഴ്ച രാവിലെ കൃത്യം 9:30 തന്നെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്നുകൂടി അറിയിച്ചു. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കായിക പ്രതിഭകൾക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, throwballkerala.com/players/register. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 9539480991 എന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9539480991.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇമിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു FM 90 നാടിനൊപ്പം അട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുകയും വലിയ ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
1: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കുകയാണ്.

ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഷോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണെന്നല്ലേ. യെസ്, ഇന്ന് ലോക വയോജന ദിനമാണ്. നമ്മുടെ കൂടെയുള്ള പ്രായമായവരെ കെയർ ചെയ്യാനായിട്ടും അവർക്ക് നമ്മുടെ സ്നേഹം പങ്കുവെക്കാനായിട്ടും ഈ ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. അവരുടെ ലൈഫിൽ നല്ല എക്സ്പീരിയൻസും സ്റ്റോറീസും ഒക്കെ കേൾക്കാനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിച്ച് മീൻസ് ബി എ ഗുഡ് ലിസണർ ടു ദം, ബിക്കോസ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് ഒക്ടോബർ 1st ആണ് നമ്മുടെ മുൻപിലേക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു മാസം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലേ. കഴിഞ്ഞ മാസത്തെ സങ്കടങ്ങളും ടെൻഷൻസും ഒക്കെ അങ്ങ് മറന്ന് വളരെ പോസിറ്റീവായിട്ട് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക. പുതിയ പ്ലാൻസും പുതിയ സ്റ്റാർട്ടിങ്ങും ഒക്കെ ആയിട്ട് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ മന്ത് ആയിട്ട് മാറട്ടെ ഈ ഒക്ടോബർ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ സിം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജി ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്ന് വലിയൊരു സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്. ഇന്ന് October 1 ലോക വയോജന ദിനമാണ്. ആക്ച്വലി വെറും ഒരു കലണ്ടർ ദിനം എന്നതിനേക്കാൾ നമ്മളെയൊക്കെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ഒത്തിരി സ്നേഹവും അതിലേറെ അനുഭവ സമ്പത്തുമുള്ള നമ്മുടെ സ്വന്തം അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും വേണ്ടി മാറ്റിവെച്ച ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിത്തു നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കലൈവറും ആശ്രയ സംഗീതത്തിലാണ്. ഇവിടുത്തെ കുറേ അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും നമുക്ക് ഇന്ന് പരിചയപ്പെടണം, അവരുടെയൊക്കെ വിശേഷങ്ങൾ കേൾക്കണം. സോ അതിനു മുമ്പ് രണ്ട് നല്ല പാട്ടുകൾ തിരികെ എത്താം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വരെ.
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോ ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കെ സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: മൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവത്. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 19, Adinopum, Natarkupum. We are the senior citizen day, we are here with Amachimare, and ചോദിക്കട്ടെ, ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്, ഇന്ന് വയോജന ദിനമാണ്, സീനിയർ സിറ്റിസൺ ഡേ എന്ന് പറയും. അപ്പോ നമ്മുടെ നാട്ടിലേക്ക് അമ്മച്ചിമാരെ അപ്പച്ചമ്മയൊക്കെ പല വീടുകളിലും ഒരു ബാധ്യതയായിട്ട് കാണുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കണം നമ്മള് നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരെ നോക്കേണ്ടത്?
1: നമ്മൾ അവരെ നല്ലോണം നോക്കണം, നമ്മൾ അവരെ ഒന്നും പറയരുത്, അവരെ നല്ലോണം നോക്കണം. അപ്പച്ചനെ അമ്മച്ചിയൊക്കെ നമുക്ക് അവരൊരു കൂട്ടായിട്ട് കാണണം.
0: അപ്പം അങ്ങനെ ഇപ്പം ഒരുപാട് പേരെ ഇപ്പൊ പുറത്തോടൊക്കെ തള്ളുന്നില്ലേ, ഉപേക്ഷിക്കുന്നില്ലേ?
1: അമ്മ അവരെ പുറത്തല്ലാതെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അമ്മയാണെന്നും പറഞ്ഞോണ്ട് അവരെ നമ്മൾ നോക്കണം, സംരക്ഷിക്കുക.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ.
1: സന്തോഷമായിട്ടിരിക്കാൻ മോനെ, നല്ല സന്തോഷമുണ്ട്.
0: ഓക്കെ ശരി ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം എനിക്കും കേട്ടോ.
1: ശരി മോനെ.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ യുവജനത്തിൽ ഒരുപാട് അപ്പച്ചമാരെ അമ്മച്ചമാരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവ പരിചയപ്പെടുന്നത് ലേ അമ്മച്ചാണ് കേട്ടോ. ദൈവ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: സ്വർണ്ണം വിൽക്കേ, സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും അച്ഛ ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രം. ബാങ്കിൽ പണയം എടുത്ത് വിൽക്കാനും ഗോൾഡ് നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: ഈ രണ്ട് വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമ്മെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ പേടിയില്ലാതെ നമ്മൾ ചുവടുകൾ വെച്ചത് ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ കൂടെയുണ്ടെന്ന ഉറപ്പിലായിരുന്നു. നമ്മൾ വളർന്നു, ലോകം വലുതായി, നമ്മൾ തിരക്കുകളിലേക്ക് ഓടിത്തുടങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹം. ഇന്ന് ലോക വയോജന ദിനം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമുക്കായി മാറ്റിവെച്ചവർക്ക് ഇന്ന് തിരികെ നൽകാം അല്പം സമയം അതിരില്ലാത്ത കരുതൽ, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സ്നേഹം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astray FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, നമ്മൾ അങ്ങനത്തെ വയോജന തലത്തിൽ നിന്ന് ഒരുപാട് അമ്മച്ചിമാരെയും അമ്മച്ചിമാരെയും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു അമ്മച്ചിയുണ്ട്, ഒന്ന് പരിചയപ്പെടാം. അമ്മച്ചി പേരെങ്ങനെയാണ്?
1: ലീലാമ്മ രാജു.
0: ലീലാമ്മ അമ്മച്ചി വീടടുത്ത് തന്നെയാണോ? അമ്പലക്കരയിലാണ്. ഓക്കെ, ശരി. അപ്പൊ എത്ര വയസ്സായി? 72 വയസ്സായി. ചെറുപ്പക്കാരിയാണല്ലോ. വയസ്സൊരു വിഷയമാണോ? അല്ല
1: അല്ല അല്ല, മനസ്സിലുണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് മനസ്സിന് നമുക്ക് പവർ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം, അല്ലേ? എന്താ ചെയ്തിരുന്നത്? ജോലി എന്തെങ്കിലും
1: ഉണ്ടായിരുന്നു? വീട്ടു ജോലിയാ. ഭർത്താവ് ഡ്രൈവറായിരുന്നു. ഞാൻ മരിച്ച് 13 വർഷമായി.
0: 13 വർഷമായി.
1: 2015 മരിച്ചു ഭർത്താവ്.
0: ശരി, അപ്പം എങ്ങനെയുണ്ട്? ഭക്ഷണം കഴിച്ചു?
1: ഭക്ഷണം കഴിച്ചു.
0: സന്തോഷമാണോ?
1: ഹാപ്പിയാണ്. ഹാപ്പിയാണ്.
0: ഓക്കെ, കരയണ്ട കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. ഇപ്പൊ അമ്മച്ചി പറഞ്ഞല്ലോ ഇതുപോലെ മക്കളുമായി പലരും ഇതുപോലെ പ്രായമായ ആൾക്കാരെയൊക്കെ പുറത്താക്കാറുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട് അല്ലേ. അപ്പം ശരിക്കും മക്കളുമാരെ എങ്ങനെയായിരിക്കണം സ്വന്തം മാതാപിതാക്കളെ
1: നോക്കുന്നവരായിരിക്കണം? ഒരു പ്രശ്നം മോനോട്ട് ഞാനോട്ട് ഒരു പ്രശ്നവും ഇല്ല. ജോലി ദൂരാണ്, ഒരാഴ്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് പോയ മോനാ, പിന്നെ വന്നില്ല
0: വന്നില്ല.
1: അതിന് അനിയത്തി അനിയത്തിക്കും പയ്യെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കി, ഇത്രേ ഉള്ളൂ.
0: അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരുണ്ടല്ലേ?
1: ഉണ്ട്.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഇതുപോലെ അവസ്ഥ മറ്റ് ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ എന്തായാലും എനിക്കിന്ന് പരിചയപ്പെടൽ സന്തോഷം. ജീവിതമൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇവിടെ എല്ലാവരുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുക.
1: കഴിക്കുന്ന ഷുഗറൊക്കെ ഉണ്ട്.
0: ഷുഗറുണ്ട്,
1: ഷുഗറും ബി പി ഉണ്ട്.
0: അത് ഇതിന്റെ ഭാഗമാണല്ലേ. മധുരം കഴിപ്പ് കൂടുതലാണ്.
1: മധുരം കഴിപ്പ് കുറച്ച് ദിവസത്തെ ചായക്ക് മധുരയില്ല, മധുര ചായ കുടിക്കുന്ന കൂടെ കൂട്ട് ഷുഗറങ്ങ് കുറയും. അപ്പൊ വിയർക്കും തലവേദന എടുക്കും, അങ്ങനൊക്കെ ഉണ്ട്.
0: ചെറിയ പ്രായത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കല്ലേ.
1: ഹാപ്പിയാണ്.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ഇന്ന് വയോജന തലത്തിൽ നിന്ന് ഒരുപാട് അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ലീലാമ അമ്മച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഓക്കെ, നമ്മളങ്ങനത്തെ വയോജനതരത്തിൽ ഒരുപാട് അപ്പച്ചമാരെയും അമ്മച്ചമാരെയും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ വണ്ടിലൂടെ തൊട്ടടുത്തൊരു അമ്മച്ചുണ്ട്. പേരെന്ന് ചോദിക്കാം, പേരെന്താ?
1: ചന്ദ്രമതി.
0: ചന്ദ്രമതി, ഓക്കെ. ചന്ദ്രമതി അമ്മേ, വീട് എവിടെയായിരുന്നു?
1: വീട് പിന്നെ കൂടൽനെടുങ്കാവ്.
0: ഓക്കെ, ശരി. അപ്പോഴേ പാട്ട് പാടുന്ന ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, പാട്ട് പാടുവോ?
1: പാട്ട് പാടു,
0: രണ്ടുപേര് പാടിക്കോ.
1: ചന്ദ്രികയിലാലി ഒന്നു ചന്ദ്രകാന്തം

0: ശില്പിയോ എന്റെ പ്രേമ ശില്പിയോ, പോയതൻ ജന്മത്തിൻ മധുവിതുവോ, നല്ല മധുവിതുവോ.
1: ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. പാട്ട് ആരാ പഠിപ്പിച്ചത്?
0: ഇതേ ഇവിടെ ചന്ദ്രിയമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മയാണെന്ന്.
1: ആ ഓക്കെ.
0: എന്നെ ആ അമ്മയും പിന്നെ എന്നെ പഠിപ്പിച്ചത്
1: പഠിപ്പിച്ചാണ്.
0: പാറപ്പള്ളി ഡാൻസ് വരെ അറിയാം.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം അല്ലേ? ശരി ശരി. ഭക്ഷണം കഴിച്ചോ?
0: കഴിച്ചു.
1: ഭക്ഷണം കഴിച്ചു. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ഒരുപാട് അപ്പച്ചമാരെയും അമ്മച്ചമാരെയും ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ചന്ദ്രമതി അമ്മയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. ഒരുപാട് പേരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഇന്ന് കേൾക്കണം റേഡിയോ വണ്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1D with me RJ Srishant on Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ വയോജന ദിനത്തിൽ നിന്ന് ഒരുപാട് അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു അമ്മച്ചിയുണ്ട്, പേര് ചോദിക്കാം, പേരെങ്ങനെയാണ്?
2: മറിയാമ്മ.
1: മറിയാമ്മ, അമ്മ വീട് അടുത്ത് തന്നെയാണോ?
2: ആദിച്ചനല്ലൂർ.
1: ആദിച്ചനല്ലൂരാണ്, ശരി. അപ്പോഴേ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? സന്തോഷമാണോ? ഹാപ്പിയാണ്? ഹാപ്പിയാണ്. എന്തായിരുന്നു ചെയ്തത്?
2: ജോലി ലാബ് ടെക്നീഷ്യൻ.
1: ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഓക്കെ, അടിപൊളി. ഇപ്പൊ എത്ര വയസ്സായി?
2: 63
1: വയസ്സായി. ശരി, അപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇന്ന് വയോജന ദിനമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് അപ്പച്ചന്മാരെ അമ്മച്ചമാരെയൊക്കെ ഇതുപോലെ എന്താണ് വീട്ടിലൊരു ബാധ്യതയായിട്ട് കണ്ട് പല ആൾക്കാരും പല മാതാപിതാക്കളും പുറത്താക്കുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ അപ്പച്ചന്മാരെ അമ്മച്ചമാരെയൊക്കെ നോക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ?
2: രാവിലെ എണീക്കുക, പ്രേയർ നടത്തുക, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹം അനുസരിച്ച് പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക, അത് അവരെ തീറ്റിക്കുക, മത്സരിച്ച് തീറ്റിക്കണം, എങ്കിലേ ഓക്കൂ,
1: എങ്കിലേ കഴിക്കത്തുള്ളൂ ഭക്ഷണം അല്ലേ.
2: ഫലിതങ്ങൾ പറഞ്ഞ് അവരെ ചിരിപ്പിച്ച് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക.
1: ഓക്കെ, ലൈഫിൽ അവർക്ക് സന്തോഷം കൊടുക്കുക അല്ലേ, അത്രേ ഉള്ളു അല്ലേ. ഓക്കെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അവരെ മാക്സിമം സന്തോഷം നിറച്ച് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകും അല്ലേ.
2: അതെ.
1: ഓക്കെ ശരി, അപ്പൊ പാട്ട് പാടുന്നറിയില്ല, ഒരു പാട്ട് രണ്ടുപേര് പാട്ട് പാടുവോ?

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: உயிரினொப்பம் நாட்டார்கொப்பம்.
1: கொல்லம் அசிசியா மெடிக்கல் காலேஜில் செப்டம்பர் 29 முதல் ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിംഗിനൊപ്പം എക്കോ TMT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് ഒരു മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-272-222.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ പേടിയില്ലാതെ നമ്മൾ ചുവടുകൾ വെച്ചത് ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ കൂടെയുണ്ടെന്ന ഉറപ്പിലായിരുന്നു. നമ്മൾ വളർന്നു, ലോകം വലുതായി, നമ്മൾ തിരക്കുകളിലേക്ക് ഓടിത്തുടങ്ങി. പക്ഷേ ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹം.

ഇന്ന് ലോക വയോജന ദിനം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമുക്കായി മാറ്റിവെച്ചവർക്ക് ഇന്ന് തിരികെ നൽകാം അല്പം സമയം. അതിരില്ലാത്ത കരുതൽ, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സ്നേഹം.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ വയോജന ദിനത്തിൽ നിന്ന് ഒരുപാട് അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു അമ്മച്ചിയുണ്ട്. ഓക്കെ, പേരെങ്ങനെയാ?
1: എന്റെ പേര് വിന്ധ്യ വിജയകുമാർ.
0: വിന്ധ്യ, ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു ഇവിടുത്തെ ജീവിതമൊക്കെ?
1: ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്.
0: ഭക്ഷണം കഴിച്ചോ?
1: ഭക്ഷണം കഴിച്ചു.
0: ഭക്ഷണം കഴിച്ചു. കൂടുതൽ ആൾക്കാർ പറഞ്ഞു നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നു പറഞ്ഞു. ഒരു പാട്ട് പാടി തരുമോ?
1: പാട്ട് പാടാം. ആഹാരോ വീരൽ.

0: അടിപൊളി പാട്ടാണെന്നല്ലോ, ഇതെങ്ങനെ ഇത്ര നേരം പഠിച്ചു? പാട്ട് പഠിച്ചിട്ടുണ്ടോ മുൻപ്?
1: ഞാൻ ഡാൻസ് മ്യൂസിക് ടീച്ചറാണ്.
0: ഓക്കെ, മ്യൂസിക് ടീച്ചറായിരുന്നോ?
1: ആ, മ്യൂസിക് ടീച്ചറാണ്.
0: അടിപൊളി. ശരി ശരി, അപ്പൊ വേറൊരു പാട്ട് പാടുവോ?
1: വരമഞ്ഞളാടിയ രാവിന്ദ്ര

പനി നീർമലരാക്കി വരമഞ്ഞളാടിയ രാവിൻ

0: വയോജനതരത്തിൽ നിന്ന് ഒരുപാട് അപ്പച്ചമാരെയും അമ്മച്ചമാരെയും ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്?
1: ബിബിൻ തുളസി.
0: ബിബിൻ തുളസി, ഓക്കെ. അപ്പോഴേ നന്നായിട്ട് പാടുന്നു പറഞ്ഞു, അപ്പം പാട്ടെങ്ങനെ പഠിച്ചിട്ടുണ്ടോ?
1: പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്.
0: രണ്ടുപേര് പാടി തരും?
1: രണ്ടുപേരെയോ?
0: ആ രണ്ടുപേര് പാടുവോ?
1: തീർച്ചയായും.

അടിപൊളി സൂപ്പറാ. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ഇന്ന് വയോജനത്തിൽ ഒരുപാട് അപ്പച്ചമാരുടെയും അമ്മച്ചിമാരുടെയും പാട്ടുകളും വിശേഷങ്ങളൊക്കെ ഇനി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

എല്ലാവർക്കും. അങ്ങനെ ഒത്തിരി പഴയകാല വിശേഷങ്ങളും ഒരുപാട് ചിരികളും ഇടപെട്ട് റേഡിയോ 1 നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കുറച്ച് സമയം ഈ അപ്പച്ചമാരോടും അമ്മയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ആ ചുളിവ് വീണ മുഖങ്ങളിൽ വീഞ്ഞ പുഞ്ചിട്ടുണ്ടല്ലോ, അതിന് ഈ ലോകത്തെ മറ്റൊന്നിനേക്കാളും തിളക്കുണ്ടായിരുന്നു കേട്ടോ. ചില കഥകൾ കേട്ടപ്പോ ശരിക്കും എനിക്ക് വരെ സങ്കടം വന്നുപോയി. ആക്ച്വലി ഈ തിരക്കുകൾക്ക് പിന്നാലെ ഓടുന്ന നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. ഈ മനുഷ്യരൊക്കെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ വലിയ സമ്മാനങ്ങളോ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല, അവരുടെ ഒപ്പം ഇരിക്കാൻ കുറച്ച് സമയം, സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ ഒരു കൈ, എന്താ വിശേഷം എന്ന് ചോദിക്കാൻ ഒരു ശബ്ദം, ഇതൊക്കെ മാത്രമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ഈ ലോക വയോജന ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു ചെറിയ തീരുമാനമുണ്ട്. അത് വീട്ടിലെ മുത്തശ്ശനോടും മുത്തശ്ശനോടും അതിനോടും അമ്മയെ സംസാരിക്കാൻ ദിവസം കുറച്ച് സമയമെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. നമ്മളൊക്കെ പിച്ചു വെച്ച് നടക്കാൻ പഠിച്ചത് ആ കൈകൾ പിടിച്ചുകൊണ്ടാണ്. ആൻഡ് അവരെ അവസാന കാലത്ത് ചേർത്ത് പിടിക്കേണ്ടത് ഒരു അവതാരമല്ല, ശരിക്കും നമ്മുടെയൊക്കെ കടമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദി റേഡിയോ വണ്ടിയിൽ നിന്നും തൽക്കാലം ഞാൻ വിടവറുകയാണ്. സോ ഇതുപോലെ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി ആസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0479429190. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529640 9562669490. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി അത് നിങ്ങൾ ആം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് 1 ഒക്ടോബർ നമ്മുടെ മലയാളികൾക്കൊക്കെ ആകെ മൊത്തത്തിൽ പ്രിയങ്കരനായിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്. പ്രണയവും വിരഹവും സൗഹൃദവും ഒക്കെ ആ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ, അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. നമുക്ക് എത്രയെത്ര അദ്ദേഹത്തെ പറ്റി പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പറ്റി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. യെസ്, നമ്മൾ മലയാളികൾ എക്കാലവും നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിനീത് ശ്രീനിവാസന് ഹൃദയം നിറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് കേൾക്കാം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാ.
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 4-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: അതെ, റെഡിയായില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
5: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 15 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
8: ഹലോ നമസ്കാരം.
7: ഹലോ നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
8: ഇത് നെടിയവിളയിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
7: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
8: നല്ല വിശേഷം, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണോ?
7: ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഇപ്പൊ എവിടെയാണ്, വീട്ടിലാണോ അതോ അംഗൻവാടിയിലാണോ?
8: അംഗൻവാടിയിലാണ്.
7: അംഗൻവാടിയിലാണ്. ഇപ്പൊ കുഞ്ഞു മക്കൾക്കൊക്കെ സുഖമാണോ?
8: സുഖമായിട്ടിരിക്കുന്ന അവരെ നല്ലപോലെ ഉള്ളൊരു സന്തോഷത്തിലുള്ള കളിയാണ്.
7: തുള്ളിച്ചാട്ടമാണ്. അപ്പൊ നമ്മുടെ പാട്ടൊക്കെ കേൾക്കുന്ന കുട്ടി കുട്ടി ലിസണേഴ്സ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിക്കുന്ന ടൈമൊക്കെ ആയോ?
8: ആയി വരുന്നു, അതിന്റെ സന്തോഷത്തിലാണ്
7: ആണല്ലേ. അപ്പൊ ഇന്ന് കുഞ്ഞുമക്കൾക്ക് ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വല്ലതും ഉണ്ടോ?
8: സ്പെഷ്യൽ ഓരോ ദിവസവും സ്പെഷ്യൽ ആണല്ലോ മോളെ. ചോറ്, പരിപ്പ്, തോരന്, മുട്ട ഓംലെറ്റ്.
7: ഓക്കെ, നമ്മുടെ മറ്റേ വില്ലത്തി എവിടെ? ശ്രേയക്കുട്ടി എവിടെ?
8: വില്ലത്തി ഉണ്ട്, ഭയങ്കര ചാട്ടം. വില്ലത്തിയോട് നിന്ന് പാടാൻ പറഞ്ഞപ്പോ ഇന്ന് എനിക്ക് നല്ല മൂടില്ല.
7: ഇന്ന് എനിക്ക് നല്ല മൂടില്ല, വേറൊരു ദിവസം ആവട്ടെ എന്ന്. ഓക്കെ, അപ്പൊ ഇന്ന് ശാന്ത ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
8: കിളിയേ കിളിയേ മണി മണി മണി,
7: ആ പാട്ടാണോ?
8: അതെ.
7: എനിക്ക് പാടുന്നോ ഒന്ന്?

0: പാടി കൊളവാക്കണം.
1: അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.
0: ഈണൊന്നും ഇല്ല, ആരും കുറ്റമൊന്നും പറയത്തില്ലല്ലോ.
1: ആരും കുറ്റം പറയത്തില്ല, ധൈര്യമായിട്ട് പാടിക്കോ.
0: കിളിയെ കിളിയേ മണിമണിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൽ പോരൂ. കിളിയെ കിളിയേ മണിമണിമേകത്തോപ്പിൽ ഒരു മലർന്നുള്ളാൽ പോരൂ എന്നരകിന്നകേ. ഉയരങ്ങൾ തേടി പനാളുകൾ താണ്ടി ഒരു കിഞ്ഞാനം പോകും.
1: കൊള്ളാലോ.
0: ഓക്കെ,
1: അപ്പൊ ഇന്ന് ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
0: എന്റെ കുഞ്ഞു കിളികൾക്കും പിന്നെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. പറയാം പറയാം, പതാരക്കാരൻ പയ്യനെ മാത്രമേ തിരക്കാറുള്ളൂ, നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. ആണല്ലേ, അപ്പൊ ഉറപ്പായിട്ട് പറയാട്ടോ. ഓക്കെ, താങ്ക് യു
0: ചേച്ചി.
1: ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ നമുക്ക് വേണ്ടി പാടിത്തന്നു. ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് ആ രാത്രി എന്ന സിനിമയിൽ നമ്മുടെ എല്ലാമായ ജാനകി അമ്മ പാടി ആൻഡ് പൂവച്ചൽ കാദർ സർ വരികൾ എഴുതി ഇളയരാജ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ് കിളിയെ കിളി എന്ന പാട്ടാണ്. അത് പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ശാന്ത ചേച്ചിയുടെ കുഞ്ഞു കിളികൾക്ക് വേണ്ടിയിട്ടുകൂടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ചേച്ചിക്കും നമ്മുടെ കുഞ്ഞു കിളികൾക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട് വാട്സപ്പിൽ. മെസ്സേജ് അയച്ചിരിക്കുന്നത് തൻരാജ് ആണ്. തൻരാജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ എഫ് എം 90, ദിസ് ഈസ് തൻരാജ്. ഐ എം ഫ്രം മധുര. ഐ വാണ്ട് ദിസ് സോങ് അൻവർ മൂവി കിഴക്കു പോക്കും എന്ന് പറഞ്ഞിട്ടാണ് തൻരാജ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തൻരാജിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഗോപി സുന്ദർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു ആൻഡ് റഫീഖ് അഹമ്മദ് സർ വരികൾ എഴുതി. ശ്രേയ ഘോഷാൽ ആൻഡ് നിവിൻ അൻവർ ഒക്കെ ചേർന്ന് പാടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണോ അത് അൻവർ സിനിമയിലെ കിഴക്കു പോക്കും എന്ന പാട്ട്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണല്ലേ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-4-2-9-1-9-0-0-4-2-9-1-9-0-0-0-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526-4-90-90-952-6-6-6-9-0-9-0-9-5-6-6-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0 എല്ലാവർക്കും ഒപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിംഗ് ആണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലേ, ഇവിടെ വന്നാ പിന്നെ വേറെ ഒട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടി പൊളിക്കാനേ ലഞ്ച്, നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികള് ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്, ചോയ്സ് മാൾ, എം സി റോഡ്, കൊട്ടാരക്കര.
4: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Business Samibam Pulaman Kutkara
3: Fashionum Trim Ini Sopnamalla Ningalude Fashionil Ini Midamayil Bhavana Fashion Retail Kottari Pana Complete Fashion Destination
4: പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായി ഫേവറേറ്റ് പാട്ട് ചോദിക്കാനായിട്ട് ഒരു ലിസണർ ഇതാ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ നമസ്കാരം.
4: നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നേ?
5: എന്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ താഴ്ചവയ്ക്കടുത്ത് തിലാനൂരിൽ നിന്നും വളരെ ആഹ്ലാദത്തോടെ നിങ്ങളെ പ്രോഗ്രാമിലേക്ക് വിളിച്ചതാണ്.
4: വളരെ ആഹ്ലാദത്തോടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പേര് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ രാജൻ ചേട്ടൻ അല്ലേ?
5: ആനന്ദൻ.
4: ആനന്ദൻ ചേട്ടൻ. ഓക്കെ, ഐ എം സോറി. ഓക്കെ ആനന്ദ ചേട്ടൻ, ആ പറഞ്ഞോ.
5: അതല്ലേ ആനന്ദത്തോടെ.

0: കൂടി സംസാരിക്കുന്നത്.
1: അതെ അതെ അതെ, അതുകൊണ്ടാണ് ഇത്രയും ആനന്ദത്തോടു കൂടി സംസാരിക്കുന്നത്. ഓക്കെ, കണ്ണൂരിലെ വിശേഷം ഒക്കെ എങ്ങനെയുണ്ട്?
0: കണ്ണൂരിലൊക്കെ നല്ല വിശേഷം തന്നെ. മഴയൊക്കെ കുറവാണ്.
1: മഴയൊക്കെ കുറവാണ്. നല്ല വെയിലൊക്കെ ഉണ്ടോ?
0: നല്ല വെയിലും ചൂടൊക്കെയാണ്.
1: ഓക്കെ.
0: ആ പിന്നെ ഓണമൊക്കെ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ആ ഇനി നവരാത്രി പരിപാടിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കണ്ണൂരൊക്കെ
1: റെഡിയായിരിക്കണം. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിൽ എന്റെ ഭാര്യ ജസ്ന, മക്കളായ വിഷ്ണുപ്രിയ, നിവിത.
1: ഓക്കെ, അവർ എത്രാം ക്ലാസ് പഠിക്കുന്നേ?
0: അത് മൂത്ത മകള് പിന്നെ വിഷ്ണുപ്രിയ പ്ലസ് വണ്ണിന് പഠിക്കുന്നു, രണ്ടാമത്തെ മകൾ നിവേദ ഒൻപതാം ക്ലാസ്സിൽ
1: പഠിക്കുന്നു. ഓക്കെ, അപ്പൊ മക്കളൊക്കെ മിടുക്കരായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
0: മിടുക്കരായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതം ആനന്ദകരമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.
1: ആനന്ദകരമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആനന്ദ ചേട്ടാ, ആനന്ദകരമായിട്ട് ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ചോ?
0: ഇല്ലില്ല, ആഹാരം കഴിച്ചില്ല. രാവിലെ നല്ല ഇഡ്ഡലി സാമ്പാറും കഴിച്ചു. അതിന്റെ ഒരു എനർജിയാണ് ഈ സംസാരത്തിൽ.
1: അതിന്റെ എനർജിയാണ് ഈ സംസാരത്തിൽ. ഓക്കെ, ആ എനർജിയോട് കൂടി തന്നെ ചോദിക്കോ, ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ?
0: നീലമന പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിഞ്ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നതകൾ ഞാൻ മയങ്ങി. പോരെ ആ പാട്ട്.
1: വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ്. പാട്ട് ചോദിക്കുമ്പോ ഞാൻ പാട്ട് പാടും.
0: പിന്നെ പറഞ്ഞാല് നമുക്ക് സുൽത്താന ആശ്രയ എഫ് എമ്മില് വിളിക്കുക, സംസാരിക്കുക, അതില് രണ്ടുപേരി പാട്ട് പാടുക, അതെല്ലാം നമുക്കൊരു അപൂർവം കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ.
1: അതെയല്ലേ, ഇപ്പൊ എന്തായാലും ആ ഒരു ഭാഗ്യം കിട്ടി, അതിന്റെ ഒരു സന്തോഷം എനിക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്.
0: ഒന്നര വർഷത്തിന് ശേഷമാണ് എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നത്.
1: അതെയല്ലേ, അപ്പൊ ഇനി തുടർച്ചയായിട്ട് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
0: ഓ, ഞാൻ ശ്രമിക്കും. ഒരു ഇടവേളക്ക് എന്നെ പോലെ തന്നെ നീ കിട്ടാനുള്ള ബാക്കിയുള്ളവരുണ്ടാവല്ലോ, അപ്പൊ ഒരു ഇടവേളക്ക് ശേഷം ഇനി തുടർന്നുകൊണ്ടേ വിളി.
1: ഓക്കെ, അപ്പൊ തുടർന്ന് വിളിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഇത് നമ്മുടെ കണ്ണൂർ ജില്ല തിലാനൂര് എന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ആ പാട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു.
1: ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് കണ്ണൂരിൽ നിന്ന് നമ്മുടെ ആനന്ദൻ ചേട്ടൻ, ആനന്ദത്തോടു കൂടിയാണ് നമ്മളിപ്പോ വിളിച്ചത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് പൊന്നും പൂവും എന്ന സിനിമയിൽ പി ജയചന്ദ്രൻ സാർ പാടി ആൻഡ് പി ഭാസ്കരൻ സാർ വരികളിൽ കെ രാഘവൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത നീലമല പൂങ്കുയിലേ എന്നൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അതും പ്രത്യേകം ചേട്ടൻ കൂടെ ഒക്കെ എന്നിവർക്കും കണ്ണൂർ ജില്ലയിലുള്ള ഏകദേശം എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ചേട്ടനും ചേട്ടൻ്റെ നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ ചേട്ടൻ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനീഷ് അയ്യപ്പനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിൽ നിന്ന് വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് അനീഷേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാലും അനീഷേട്ടന് വേണ്ടിയിട്ട് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ സാറും അതുപോലെ തന്നെ സുജാത ചേച്ചിയും ചേർന്ന് പാടി ആൻഡ് ബി ആർ പ്രസാദ് സാർ വരികളെഴുതി വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കസവിൻ്റെ തട്ടമിട്ട് എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-2919-0974-2919-0991-9090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9 6 4 9 0 9 0 9 6 9 4 6 9 9. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാടാർക്കൊപ്പം.

നിങ്ങളുടെ ഇനി നാടകട്ടെ ആശ്രയ ഫോണായി പരൽ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. നമ്മുടെ സർഗാത്മക സൃഷ്ടി മാതൃനാടിലൂടെ അറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായുക വരിക്കാരാവുക. വിവരങ്ങൾക്ക് 9447789863 ലേക്ക് വരാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. യു പി എസ് സി കഴിഞ്ഞ 100 വർഷങ്ങളിൽ ജനസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി യു പി എസ് സിക്ക് നിർണായക സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് യു പി എസ് സിയോടുള്ള വിശ്വാസം അചഞ്ചലമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത് ഭാരത് ജിസ് തരക്കി ഗവർണൻസ് ദേശ് ഉസ്കാ ബഹുത് ബഡാ മാധ്യമം യു പി എസ് സി ഓർ രാജ്യോ കെ ചയൻ ആയോഗ് ഭി ഹൈ. ആജ് ആപ് ജിൻ യുവാവോ കി ഭർത്തി കർ രഹേ ഹൈ വോ വികസിത് ഭാരത് കെ നിർമാണ മേ അഹം ഭൂമിക നിഭായി ഓർ വഹി വികസിത് ഭാരത് കെ സബ്സേ ബഡിയ ബെനിഫിഷ്യറി ഭി ഹോനേ വാലേ ഇസി കോ ധ്യാൻ മേ രഖ്തേ ഹുയേ ഹമേ ദോ കസോട്ടിയോ കോ ഹമേശാ യാദ് രഖ്നാ ഹൈ. പഹലി കസോട്ടി ഹൈ നേഷൻ ഫസ്റ്റ് ഓർ ദൂസരി കസോട്ടി ഹൈ സിറ്റിജൻ ഫസ്റ്റ്.
0: 1926 യു പി എസ് സി സ്ഥാപിതമായതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 1 വർഷം നീണ്ട ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. ചടങ്ങിൽ ശതാബ്ദി സ്മരണിക, നാണയം, തപാൽ സ്റ്റാമ്പ് എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി

യും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ക്യാപ്റ്റൻ സ്മിത്ത് രാജ്യത്തിന് അഭിമാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു. അപകടകരമായ സാഹചര്യത്തിനിടയിലും ക്യാപ്റ്റൻ സ്മിത്ത് കാണിച്ച ധീരത ആദരവും പ്രശംസയും അർഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധീരത നൂറുകണക്കിന് ജീവനുകൾ രക്ഷിക്കാനും വലിയൊരു ദുരന്തം ഒഴിവാക്കാനും സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ കുടുംബവുമായി സംസാരിച്ച പ്രധാനമന്ത്രി സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ദുബായിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനത്തിലെ 174 പേരുടെ ജീവൻ രക്ഷിക്കാനും വൻ ദുരന്തം ഒഴിവാക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചതിൽ ലോക നേതാക്കളും അഭിനന്ദനം രേഖപ്പെടുത്തി. അസാധാരണമായ ധീരതയാണ് ക്യാപ്റ്റൻ സ്മിത്ത് പ്രകടിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അതേസമയം ക്യാപ്റ്റനെ കുത്തി പരിക്കേൽപ്പിക്കുകയും വിമാനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒമാനി സഹ പൈലറ്റിനെ സൌദി അധികൃതർ അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ.

0: തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ കെയർ ഗിവിംഗ് പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ സംവിധാനത്തെ കെയർ ഗിവിംഗ് പദ്ധതിയുമായി ബന്ധിപ്പിക്കും. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ലോകത്തെ നല്ല മോഡൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റി ഈ രംഗത്ത് പ്രവർത്തിച്ച കഴിവതിൽ ആളുകളുടെ സഹായം, നോളജ് പാർട്ണറായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായിട്ട് സഹകരണം ഉറപ്പാക്കും. എല്ലാ ജില്ലകളിലും സീനിയർ സിറ്റിസൻസ് രൂപീകരണം, സീനിയർ സിറ്റിസൻസ് വൾനറബിലിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രി ഉണ്ടാവും. ഒരു കെയർ വർക്ക് ഫോഴ്സ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുക.
0: ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. എന്നാൽ പടക്കങ്ങൾ നിയന്ത്രണമില്ലാത്ത ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് എം സുന്ദരേഷ്, ജസ്റ്റിസ് പി വി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. പടക്കങ്ങളുടെ പൂർണമായ നിരോധനം ദീപാവലി ആഘോഷിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കാമെന്നും എന്നാൽ നിയന്ത്രണമില്ലാത്ത ഉപയോഗം പരിസ്ഥിതിയെയും കുട്ടികൾ, വയോധിക രോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും ബാധിക്കുമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വരും തലമുറകളായി വിലപ്പെട്ട പൈതൃകം കരുതി വയ്ക്കുന്നതിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവി വാരം 2026നോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ തീരമേഖലയെ വളർച്ചയുടെ നാലക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2015ലാണ് നരേന്ദ്രമോദി സർക്കാർ സാഗർമാല പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തടസ്സരഹിതമായ റോഡ്, റെയിൽ ഗതാഗത സൌകര്യങ്ങൾ, തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം, തീരദേശ സമൂഹങ്ങളുടെ വികസനം, കപ്പൽ ഗതാഗതത്തിന്റെയും ഉൾനാടൻ ജലപാതകളുടെയും വിപുലമായ ഉപയോഗം എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6 ലക്ഷം കോടി രൂപയുടെ 845ലധികം പദ്ധതികളിൽ 315 ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് സാക്ഷ്യപത്രമായി ലോകത്തിലെ മികച്ച 100 തുറമുഖങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ 9 ഇന്ത്യൻ തുറമുഖങ്ങൾക്ക് സാധിച്ചു. വ്യാപാര രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായക സംഭാവനകളാണ് സാഗർമാല പദ്ധതി നൽകിവരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശുചിത്വം എന്നത് ദൈനംദിന ഉത്തരവാദിത്തമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന സ്വച്ഛതാ ഹി സേവ 2026 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വീടുകളിൽ തുടങ്ങി ഓഫീസുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ശുചിത്വബോധം വ്യാപിപ്പിക്കണമെന്നും രാജ്യം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ഓരോരുത്തരും കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം സെപ്റ്റംബറിൽ 14.7% വർദ്ധിച്ച് 2.03 ലക്ഷം കോടി രൂപയായി. മുൻവർഷം ഇതേ കാലയളവിൽ 1.77 ലക്ഷം കോടി രൂപയായിരുന്നു GST വരുമാനം. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫിനത്തിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബിൾ സഖ്യത്തിന് വെള്ളി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീം വെങ്കലം നേടി. അമ്പയത്ത് പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നം ഇന്ത്യയ്ക്കായി വെങ്കലം സ്വന്തമാക്കി. 10 സ്വർണവും 22 വെള്ളിയും 31 വെങ്കലവും ഉൾപ്പെടെ ആകെ 63 മെഡലുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ്. ഗുവാഹത്തിയിൽ ഇന്നലെ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 101 സ്ഥാപക ദിനത്തിൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദരമർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. ധീര സൈനികരെയും കുടുംബങ്ങളെയും സമർപ്പണ ബോധത്തോടെയും കരുണയെയും പരിചരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗസ്ഥർ സേവനയും മാനവികതയുടെയും മാതൃകയാണെന്ന് മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ജനം നേർന്നു. മുൻ രാഷ്ട്രപതിയുടെ ലക്ഷ്യം, ഭരണഘടനാപരമായ പദ്ധതി, വിശിഷ്ടമായ പൊതുസേവനം എന്നിവ എല്ലാവർക്കും പ്രചോദനമേകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനം, ഭരണഘടനാ മൂല്യങ്ങൾ, ജനക്ഷേമം എന്നിവയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല പൊതുജീവിതത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനോട് ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്ളൈ ദുബായ്

0: വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രമുഖർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടക്കം കുറിച്ചു. ദീപാവലിക്ക് മുന്നോടിയായി പടക്കങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടേണ്ടതില്ലെന്നും എന്നാൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും സുപ്രീംകോടതി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗിൽ മനു ഫ്രാൻസിസ് പ്രിൻസ് നോബൽ സഖ്യത്തിന് വെള്ളി, സ്ക്വാഷിലും അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് വെങ്കലം.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാനിതാ ഇവിടെ റെഡായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0414 2947 4 7 4 2 9 1 9 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690900. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി അത് നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. ആൻഡ് ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻവർ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആസ്ട്രിയ, ഐ എം അൻവർ ഷാജഹാൻ. പ്ലീസ് പ്ലേ ദ സോങ് മുഖാല മുഖാബ്ല ഫോർ മൈ ഓൾ കൊളീഗ്സ് ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആലിഫ് എന്ന് പറഞ്ഞിട്ടാണ് അൻവർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻവർ ചേട്ടൻ്റെ കൊളീഗ്സിനും അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആലിഫിനും വേണ്ടിയിട്ട് ഉറപ്പായും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കാതലൻ എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു. അതുപോലെ തന്നെ എ ആർ റഹ്മാൻ സാറും സ്വർണലത മാമും ആൻഡ് മനോജ് ചേട്ടനും എല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കി ആൻഡ് വാലി സാർ വരികൾ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് മുഖാല മുഖാബ്ല എന്ന പാട്ടല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് ചേട്ടന് വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ധനേഷ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആസ്ട്രിയ, ഹായ് സുൽത്താനക്കുട്ടി, ഞാൻ ധനേഷ് എരുമേലി. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് മായാവി മൂവിയിലെ സ്നേഹം തേനല്ല എന്ന സോങ് വെച്ച് തരുമോ? ഡെഡിക്കേഷൻ ഉണ്ടേ എൻ്റെ ഫ്രണ്ട് രതീഷ് എന്ന് പറഞ്ഞിട്ടാണ് ധനേഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ധനേഷ് ചേട്ടൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള രതീഷ് ചേട്ടന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ മായാവി എന്ന സിനിമയിൽ ജി വേണുഗോപാൽ സാറും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടി വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ വരികൾ എഴുതി ആൻഡ് അലക്സ് പോൾ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ടാണ് സ്നേഹം തേനല്ല എന്ന പാട്ടല്ലേ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഷോപ്പിങ്ങിന് പോയതാണ്. ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോക്കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോക്കി സർവീസ് നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് പെർസെന്റേജ് ഓഫ്. കൂടാതെ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ പേടിയില്ലാതെ നമ്മൾ ചുവടുകൾ വെച്ചെടുക്കാൻ ഈ കൈകൾ കൂടെയുണ്ടെന്ന ഉറപ്പിലായിരുന്നു. നമ്മൾ വളർന്നു, ലോകം വലുതായി, നമ്മൾ തിരക്കുകളിലേക്ക് ഓടിത്തുടങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട്. ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹം. ഇന്ന് ലോക വയോജന ദിനം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമുക്കായി മാറ്റിവെച്ചവർക്ക് ഇന്ന് തിരികെ നൽകാം അല്പം സമയം. അതിലില്ലാത്ത കരുതൽ നെഞ്ചോട് ചേർത്ത് വെക്കും.

0: ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബിസിനസ് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Kettidam paniyan, ningalkku endha adutha tension?
3: Permit plan mudal nirmanam vare, ella karyangalum attipoliyakkan.
2: 37 varshathe varthi parichayamulla JM Architect, Kottarakkara, Poonavadil ullappol.
3: JM Architects, Gold ISO Certified Civil Engineers and Builders. Contact 944-771-7171.
4: Cheta, ee onathinu veettil furniture o, adu Malaysian trip o?
5: Ee paranju rendu orumichayalo.
4: Orumichayittano.
6: Dimus Furniture Ultimate Owner Fest. Up to 60% off. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഡിമോസ് ഫർണിച്ചറിൽ തന്നെ
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
8: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 19 മിനിറ്റ് ആയിരിക്കാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
9: ഹലോ
8: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
9: ഞാൻ പുത്തുമുക്കിന്ന് വൈകിയാണ്.
8: വൈകിയ വൈകിയ എത്രാം ക്ലാസ്സിലാ വിളി പഠിക്കുന്നേ? 8ാം ക്ലാസ്സിലാണ്. ഇന്ന് ക്ലാസ്സിനൊന്നും പോണ്ടായിരുന്നോ? ഇന്ന് അവധിയാണോ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
9: വീട്ടിൽ ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അമ്മൂമ്മയൊക്കെ ഉണ്ട്.
8: എല്ലാരും ഉണ്ട്, എല്ലാരും തിരക്കിന്ന് പറയണോ കേട്ടോ. ഓക്കെ. വൈകുകുട്ടിക്ക് ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
9: ആവേശ സിനിമയിലെ
8: നാടി നന്മ പാട്ട് പാടുവോ?
9: അങ്ങനൊന്നും പാടത്തില്ല, എനിക്കങ്ങനെ പാടാറില്ല, ഡാൻസ് കളിക്കാൻ അറിയാം.
8: ഓ, ഡാൻസ് ആണല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
9: അനിയന്
8: വേണ്ടിട്ടാണല്ലേ. അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
9: ഓക്കെ,
8: താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് വൈകക്കുട്ടിയാണ്. വൈകക്കുട്ടി ചോദിച്ചിരിക്കുന്നത് ആവേശം എന്ന സിനിമയിലെ ഇല്ലുമിനാട്ടി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതും വൈകേന്റെ അനിയൻകുട്ടന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഡാപ്സി പാടി ആൻഡ് വിനായക് ശശികുമാർ സർ വരികൾ എഴുതി, സുഷിൻ ശ്യാം മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻഡ് കിട്ടില്ലം ഒരു പാട്ടാണ് ഇല്ലുമിനാട്ടി എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് വൈകക്കുട്ടിക്കും അതുപോലെ തന്നെ അനിയൻകുട്ടനും വേണ്ടിയിട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസിയ ആണ്. അൻസിയ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് സുൽത്താന ചേച്ചി, എനിക്ക് മെല്ലിനമേ സോങ് ഫ്രം ദ മൂവി ഷാജഹാൻ വെച്ച് തരുമോ? ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു ഓൾ ദ ലിസണേഴ്സ് ഓഫ് ആസ്ട്ര എഫ് എം എന്ന് പറഞ്ഞിട്ടാണ് അൻസിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻസിയ്ക്ക് വേണ്ടിയിട്ട് മെല്ലിനമേ എന്നൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഷാജഹാൻ എന്ന സിനിമയിൽ വൈരമത്തു സർ വരികൾ എഴുതി, അതുപോലെ തന്നെ മണി ശർമ്മ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഹാരിഷ് രാഘവേന്ദ്ര സർ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് മെല്ലിനമേ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0479090947749 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 952-66490905269 6649 0905. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ

0: വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻ ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻ.in.

പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പോകുന്ന ഒരു പ

Cup,

നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ് നമുക്ക് കീട്ടാണ്

Catch me more,

Gatter,

അല്ലെങ്കിൽ മകുടം

To leave,

Money.

Tenin dila, tenin dila, tenin dila, tenin dila, tenin dila.

table lake

Akhush

நல்ல கிடல.

മനസ്സിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന്ന പീസിൽ വരുന

ചുറ്റും നല്ല

Let's do it.

Sala,

ഒന്നും വേണ്ട.

Bombs.

If Austria, if Umbria, if Umbria, if Umbria, if Umbria, if

മാറ്റിയിട്ടത് മാറ്റിയിട്ടത് മാറ്റിയിട്ടത് മാറ്റിയിട്ടത് മാറ്റിയിട്ടത് മാറ്റിയിട്ടത് മാറ്റിയിട്ടത്

Speaker.

ஆயுத ஆயுத ஆயுத ஆயுத ஆயுத ஆயுத ஆயுத ஆயுத

I'm a little bit of a

നിൽക്കുന്നത്

കേൾക്കുമ്പോൾ അന്ന് കേൾക്കുമ്പോൾ അന്ന് കേൾക്കുമ്പോൾ അന്ന് കേൾക്കുമ്പോൾ അന്ന്

വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്ന വീടുമ്പോൾ വരുന്

ഒരു പ്രത്യേക

It's mana and it.

Food item,

Save and

Optical,

Cut out.

90

Shit.

എല്ലാ പ്രശ്നമായ

Stop private,

Matter,

End the career.

നിങ്ങളുടെ വായിൽ

ಪಟ್ಟಾಗ್ರ ಪಟ್ಟಾಗ್ರ ಪಟ್ಟಾಗ್ರ ಪಟ್ಟಾಗ್ರ ಪಟ್ಟಾಗ್ರ ಪಟ್ಟ

മാറ്റി വെച്ചിരിക്കുന്ന

Ikara,

Slay carnolo,

Particle gate,

Okay.

Coupon.

അവസാന

Speak up.

Vegetarian.

Whitney.

പറഞ്ഞറിയിക്കോ

Speaker.

such,

19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19 19

gravy tire

ജീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മാസീവകാരുണ്യ മ

കുറച്ച് ഫ്രേക്ക് കുറച്ച് ഫ്രേക്ക് കുറച്ച് ഫ്രേക്ക് കുറച്ച് ഫ്രേക്ക് കുറച്ച് ഫ്രേക്ക്.

Opticals.

Not enough.

Mataco.

ദിവസത്തിൽ

അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ് അതേ നാവ്

സാധനങ്ങൾ

Delay command.

பாகத்துல

തയ്യാറാക്കുന്നത്.

Austria,

Hi, you do.

അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന് അപ്പാരുന്ന്

എല്ലാം കൂടിയ

ആ ഒരു മോള്

കൂട്ടി കഴിച്ച പിന്നെ കഴിച്ച പിന്നെ കഴിച്ച പിന്നെ കഴിച്ച

Might let.

ആഘോഷം ആഘോഷം ആഘോഷം ആഘോഷം ആഘോഷം ആഘോഷം ആ

ഏറ്റവും വലുതിന് ഏറ്റവും വലുതിന് ഏറ്റവും വലുതിന് ഏറ്റവും വലുതിന്

Austria.

കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക് കിട്ടുന്നവർ എനിക്ക്

90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90 90

Nine,

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന. യെസ് ഇന്ന് ഒക്ടോബർ 1 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് വെജിറ്റേറിയൻ ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കുന്നതെല്ലാം തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി തകർപ്പൻ ഡിഷസിനെ പറ്റിവെക്കുകയാണല്ലേ. അപ്പൊ ഇതുവരെ നമ്മൾ സദ്യയിലെ തീയലും പനീറും മഷ്റൂം ബിരിയാണിയും ദോശയും കാജു മസാലയും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് ഈ ഒരു പ്രത്യേക ദിവസത്തിൽ റെസ്റ്റോറന്റുകളിൽ പോയാൽ നോൺ വെജ് കറികളെ പോലും തോൽപ്പിക്കുന്ന വേറൊരു കിടലൻ ഐറ്റത്തെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ പച്ചക്കറികളുടെ കൂട്ടത്തില് ഉള്ള ഒരു വെറൈറ്റി സ്റ്റാർ, യെസ്, സാക്ഷാൽ ക്യാപ്സിക്കം മസാല അഥവാ കുടമുളക് കൊണ്ടുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള കറി. പലരുടെയും വീട്ടില് കുടമുളക് കണ്ടാൽ സാമ്പാറിലോ തോരനിലോ ഇട്ട് ഒപ്പിക്കുകയാണല്ലോ പതിവ്. എന്നാല് ഈ ക്യാപ്സിക്കം മസാലയുടെ രുചി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് വെറുതെ വിടില്ല. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് കേട്ടാൽ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വരും. ആദ്യം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാപ്സിക്കം എടുത്ത് വലിയ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് ഈ ക്യാപ്സിക്കം കഷ്ണങ്ങൾ ഒന്നിളക്കി ചെറുതായി മുരിച്ചെടുക്കണം. ആ ക്യാപ്സിക്കം വഴന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു ഒരു മണമുണ്ട്, അത് തന്നെയാണ് ഇതിന്

ഒരു ഫേസ്റ്റ് ഹൈലൈറ്റ്. ഇനി ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി വേറൊരു പാനിൽ സവോളോ, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെ കുറച്ച് കശുവണ്ടിയും ചേർത്ത് നന്നായി വഴറ്റി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതാണ് ആ ഗ്രേവിക്ക് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ കൊഴുപ്പും രൂപവും ഒക്കെ നൽകുന്നത്. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് ബട്ടർ ചൂടാക്കി പട്ട, ഗ്രാമ്പൂ, ജീരകം എന്നിവയിട്ട് പൊട്ടിച്ച് നമ്മൾ അരച്ചു വെച്ച ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ ഒരു പച്ചമണം മാറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന ആ ഒരു കാപ്സിക്കം കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു മസാലയിൽ കിടന്ന കാപ്സിക്കം ചെറുതായി വെന്ത് അതിന്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ അവസാനം കുറച്ച് ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും കൂടി കയ്യിൽ തിരുമ്മി അതിലേക്ക് വിതറുക. ആ ഒരു ചൂട് ഗ്രേവിയും കുടമുളകും കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ചൂടോടുകൂടി നല്ല ചപ്പാത്തിയോടു കൂടെയോ അല്ലെങ്കിൽ നാനിന്റെ കൂടെ ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും വേറെ ലെവല് തന്നെയാ. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഒക്കെ കേട്ടു. അപ്പൊ എന്തായാലും ഇതോടുകൂടി എനിക്ക് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടലും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട് ആസ്ട്രയ FM 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

Hi, hello, good evening and welcome to Ashraya Premier League with me, RJ Elikutti. 4 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ചെറിയ നല്ല മഴയൊക്കെ ഉണ്ട്. ഈ സമയത്ത് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ നല്ല ചൂട് പരിപ്പോടെയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരിക്കും അല്ലേ. കൂടെ നല്ല പാട്ടുകളും ഉണ്ടെങ്കിൽ ആഹാ അന്തസ് അല്ലേ. നമ്മൾ അങ്ങനെ പറയുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈവനിങ് സമയത്തെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിളിക്കാതെ മഴയൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും ആ മഴയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് നല്ല പാട്ടുകളും ഒപ്പം കുറച്ച് കഥകളും ആൻഡ് ഒരു ഗെയിമും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൻ്റെ താരം എന്ന് പറയുന്നത്. ആരാണ് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഫീൽ ഗുഡ് എന്ന വാക്കിന് ഒരു ഇമോഷൻ ഉണ്ടാക്കി തന്ന ഒരു മഹാനായിട്ടുള്ള ഒരാളുണ്ട്. നമ്മുടെ വിനീതേട്ടൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമകളാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീൽ ഗുഡ് സിനിമ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. സോ ആക്ടർ ആയിക്കോട്ടെ, സിംഗർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലയിലും തൻ്റേതായിട്ടുള്ളൊരു

കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് വിനീതേട്ടൻ. സോ വിനീതേട്ടനോട് നമ്മുടെ ആശ്രയ എഫ് എം ഫാമിലിക്ക് പറയാനായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. യെസ്, ഹാപ്പി ബർത്ത്ഡേ വിനീതേട്ടാ. ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ തന്ന്, നല്ല നല്ല പാട്ടുകളൊക്കെ തന്ന് നമ്മളെ എപ്പോഴും ഒരു ഫീൽ ഗുഡ് മൂഡിലേക്ക്, നമ്മളൊന്ന് മൂഡ് ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല മൂഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കാണാനായിട്ട് ഒരുപാട് റീ വാച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല നല്ല സിനിമകൾ നമുക്ക് നൽകിയതിന്, നല്ല നല്ല പാട്ടുകൾ നമുക്ക് നൽകിയതിന്, നമ്മുടെ കൂടെ നിന്ന് ചിരിപ്പിക്കാൻ സഹായിച്ചതിന്, നമ്മളെ സങ്കടപ്പെടുത്തിയതിന്, അതായത് നല്ല രീതിയിൽ സങ്കടപ്പെടുത്തിയതിന് കേട്ടോ, നല്ല നല്ല സിനിമകളിലൂടെ ഇമോഷൻസ് വർക്ക് ചെയ്ത് നമ്മളെ സങ്കടപ്പെടുത്തിയതിനൊക്കെ ഓക്കെ ഒരുപാട് താങ്ക്സ് പറയേണ്ട ദിവസമാണ്. സോ വൺസ് അഗെയിൻ നമ്മുടെ വിനീതേട്ടന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൻ്റെ ഗെയിം സെഗ്മെൻറ്റ് എന്താണെന്ന് ഞാൻ പറയാനായിട്ട് പോവാണ്. ഇപ്പം തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ഒരാളാണ് വിനീതേട്ടൻ. സോ വിനീതേട്ടൻ്റെ പാട്ടുകൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ആ പാട്ടുകളിലെ ചില പാട്ടുകളുടെ ഫസ്റ്റ് ഇൻട്രോ പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചില പാട്ടുകളുടെ ഇടയ്ക്കുള്ള ബി ജി എംസ് അല്ലെങ്കിൽ ഇൻ്റർ ബിറ്റുകളൊക്കെ ആയിരിക്കാം. അതൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ആ പാട്ട് ഏതാണ്, ആ സിനിമ ഏതാണ്, ആ മ്യൂസിക് ഡിറക്ടർ അല്ലെങ്കിൽ ആ ഒരു പാട്ട് എഴുതിയിട്ടുള്ള ലിറിസിസ്റ്റ് ആരൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. സോ നമ്മളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ച് നൽകുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലി തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ഒരു വിന്നറിനെ നമ്മൾ ഫ്രൈഡേ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. സോ അപ്പോൾ എന്തായാലും ആൻസേഴ്സ് ഒക്കെ പറയാനായിട്ട് റെഡി ആയിട്ട് ഇരുന്നോളൂ. അപ്പം വിനീതേട്ടൻ്റെ പാട്ടുകളൊക്കെ ആലോചിച്ച് ഒന്ന് മൂഡ് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി പാട്ട് കേൾക്കാം വിനീതേട്ടൻ്റെ തന്നെ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

വിനീ ഏട്ടന്റെ ബർത്ത്ഡേ ആണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വിനീത് ശ്രീനിവാസന്റെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആഴ്ചയിൽ കുട്ടി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. പുറത്ത് നല്ല അസൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. സോ ഈ സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പോവുക, വഴിയൊക്കെ വിസിബിൾ ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എവിടെയെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെയും വിളിച്ചൊന്ന് അറിയിച്ചാൽ നന്നായിരുന്നു, നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർ സൂക്ഷിച്ചു പോവുക, പതുക്കെ പോവുക. അതുപോലെ തന്നെ കാൽനടക്കാരാണെങ്കിലും ഒന്ന് സൈഡിൽ ഭയങ്കര മഴയാണ് എങ്കിൽ സൈഡിലൊക്കെ ഒന്ന് കയറി നിന്ന് സേഫ് ആയതിനു ശേഷം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ആസ്ട്രേലിയ പ്രീമിയർ ലീഗിൽ നമ്മൾ വിനീതേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഫൺ ഗെയിം സെഗ്മെൻ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളുടെ ഞാൻ കുറച്ച് ഓഡിയോ ക്ലിപ്സ് ആയിരിക്കും കേൾപ്പിക്കാനായിട്ട് പോകുന്നത്, ആൻഡ് അത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് ഇതാണ് കേട്ടോ. വിനീതേടൻ പാടിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഇടയിലുള്ളൊരു ഇൻ്റർ ബിറ്റ് BGM ആണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് കേട്ടുകൊണ്ട് ഇത് ഏത് പാട്ടാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ആ സിനിമ ഏതാണെന്നും എന്നോട് പറയണം. ഏത് പാട്ടാണെന്നും ഏത് സിനിമയാണെന്നുമാണ് പറയേണ്ടത്. ഓഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേൾപ്പിക്കാം. കുറച്ച് റീസെൻ്റായിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്, ഒരു ഫാമിലി മൂവിയാണ്. സോ ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇത് സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. എന്നെ വിളിക്കേണ്ട നമ്പർ 0919090474719090. അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അയക്കേണ്ട നമ്പർ 9526490909059269.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, വി ആർ ബാക്ക് ഹോം ആശ്രയ പ്രീമിയർ ലീഗ്. വിത്ത് മീ ആർ ജി എലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് സമയം 4 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് വിനീത് ശ്രീനിവാസൻ, ദി ആക്ടർ, ദി ഡിറക്ടർ, ദി സിംഗർ, ദി ലിറിസിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള, ദ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ ബർത്ത്ഡേ ആണ്. സോ ദാറ്റ് നമ്മൾ വിനീതേട്ടന്റെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു ഗെയിം സെഗ്മെന്റ് ആണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ. ആൻഡ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. ഇത് വിനീതേട്ടന്റെ പാട്ടിന്റെ ഇടയിലുള്ള ഒരു BGM ആണ്. ആൻഡ് ഇത് കേട്ടുകൊണ്ട് ഇത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് തെറ്റുത്തരം അയച്ചു, കുറേ പേര് ശരി ഉത്തരം അയച്ചു. പക്ഷേ കറക്റ്റ് ആയിട്ട് ആൻസർ എനിക്ക് ആദ്യം അയച്ചിരുന്നത് അനൂപ് ചേട്ടനായിരുന്നു കേട്ടോ. അനൂപ് കറക്റ്റ് ആയിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് കറക്റ്റായിട്ട് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത് ഇന്ന പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ബ്രോഡാഴി സിനിമയിലെ പറയാതെ വന്നെന്ന് പറയുന്ന പാട്ടല്ലേ എന്ന് ചോദിച്ചായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചത്. ആൻഡ് അത് തന്നെയാണോ നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ.

സോ കൺഗ്രാറ്റുലേഷൻസ് ടു അനൂപ് ചേട്ടൻ. അനൂപ് ചേട്ടനാണ് ഫസ്റ്റ് എനിക്ക് ഈ മെസ്സേജ് അയച്ചത്. അതുകൂടാതെ തന്നെ നമുക്ക് ശ്രീധർ, കൺമണി, മൃതുല, ആയിഷ ഇവരാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ മെസ്സേജ് അയച്ച് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തൊരു ചോദ്യമുണ്ട്. ഇതും ഒരു പാട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് തന്നെയാണ്. ഞാൻ ആദ്യം ആ ഒരു പാട്ടിൻ്റെ ശകലം കേൾപ്പിക്കാം. വെരി റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന, എല്ലാവരുടെയും ഇഷ്ട മൂവിയായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ പാട്ടിൻ്റെ ഒരു ഇടയിലുള്ള ഒരു പോർഷനാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടുകൊണ്ട് ആ പാട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി ആ ഓഡിയോ കേൾപ്പിക്കാം. വളരെ ഫെമിലിയർ ആയിരിക്കും ഈ ഒരു പാട്ട് എല്ലാവർക്കും. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ടിൻ്റെ തുടക്കം ഇങ്ങനെ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. അപ്പം അത് തന്നെയായിരിക്കും ആ പാട്ട്. ആ പാട്ട് ഏതാണെന്നുള്ളത് എനിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്നെ വിളിച്ചും പറയാം. വിളിച്ച് പറയേണ്ട നമ്പർ ഇതാണ്, 0474291909 0974 219909. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ഇത് ഏത് പാട്ടാണെന്ന് പറയേണ്ടത്. 9526490906 എന്ന നമ്പറിലേക്കാണ്. 9526690909. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രോ ഡാഡിയിലെ പറയാതെ വന്നതിന് പാട്ട് കേൾക്കാം. ആശ്രയ പ്രീമിയർ ലീഗിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളിലൂടെയും റോഡുകളിലൂടെയും ഡ്രൈവ് ചെയ്യരുത്. ശക്തമായ മഴയുള്ളപ്പോൾ മരങ്ങളോ ഇലക്ട്രിക് ലൈനുകളോ ഇല്ലാത്ത റോഡരികിൽ ഹസാർഡസ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് വാഹനം പാർക്ക് ചെയ്യുക. മഴക്കാലത്തെ സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത് വാഹനം തെന്നിമാറുന്നത് ഒഴിവാക്കിയേക്കും. മഴക്കാലത്ത് പാർക്ക് ചെയ്യുമ്പോൾ മരങ്ങളുടെ കീഴിലോ മലഞ്ചെരിവിലോ ഹൈടെൻഷൻ ലൈനുകളുടെയോ താഴെയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കേണ്ടി വന്നാൽ ഫസ്റ്റ് ഗിയറിൽ മാത്രം പോകുക. വാഹനം നിൽക്കുകയാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ബ്രേക്കിനുള്ളിൽ വെള്ളം കയറിയാൽ കുറച്ചു ദൂരത്തേക്ക് ബ്രേക്ക് പതിയെ ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓടിക്കണം. പിന്നീട് ബ്രേക്ക് ചെറുതായി ചവിട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുകയും ശേഷം രണ്ടു തവണ ഇടവിട്ട് ബ്രേക്ക് ചവിട്ടി കാര്യക്ഷമത ഉറപ്പുവരുത്തുക. വെള്ളത്തിലൂടെ പോകുമ്പോൾ AC ഓഫ് ചെയ്യുക. മഴക്കാലത്ത് ട്രാഫിക് ബ്ലോക്ക് കൂടും, അതുകൊണ്ട് വാഹനം വേഗത്തിൽ ഓടിക്കുന്നതിന് പകരം മുൻകൂട്ടി യാത്ര തിരിക്കുക. നിർത്തിയിട്ട് വാഹനങ്ങളിൽ വെള്ളം കയറിയാൽ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ടയർ അടക്കമുള്ള ഭാഗങ്ങളും ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായ ഭാഗങ്ങളുടെ ക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുക. കൂടാതെ വാഹനത്തിലെ ലൈറ്റുകളുടെയും ഇൻഡിക്കേറ്ററുകളുടെയും പ്രവർത്തനം കാര്യക്ഷമമായിരിക്കണം. റോഡിൽ വ്യക്തമായി വെളിച്ചം നൽകാൻ ഹെഡ്ലാമ്പ് വൃത്തിയായി സൂക്ഷിക്കാം. വൈപ്പർ ക്ലീനായി സൂക്ഷിക്കുക. കൂടാതെ മഴക്കാലത്ത് വാഹനങ്ങളുടെ ബാറ്ററിയുടെ ടെർമിനലുകളിൽ തുരുമ്പ് അല്ലെങ്കിൽ ക്ലാവ് അടിഞ്ഞുകുടഞ്ഞുള്ള സാധ്യത ഏറെയാണ്. മഴക്കാലത്ത് സുരക്ഷിതമായി യാത്ര ചെയ്യൂ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കൂ. ഡ്രൈവ് സേഫ്, സ്റ്റേ സേഫ്.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് ഒരു മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Vishal Opticals. Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.

നമ്മെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ പേടിയില്ലാതെ നമ്മൾ ചുവടുകൾ വെച്ചത് ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ കൂടെയുണ്ടെന്ന ഉറപ്പിലായിരുന്നു. നമ്മൾ വളർന്നു, ലോകം വലുതായി, നമ്മൾ തിരക്കുകളിലേക്ക് ഓടിത്തുടങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹം. ഇന്ന് ലോക വയോജന ദിനം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമുക്കായി മാറ്റിവെച്ചവർക്ക് ഇന്ന് തിരികെ നൽകാം അല്പം സമയം അതിരില്ലാത്ത കരുതൽ, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സ്നേഹം.

യെസ് അങ്ങനെ വിനീതേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നൊരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 4 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഡ്രൈവ് ചെയ്യുന്നവർ വളരെ സുരക്ഷിതത്തോടു കൂടി തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ വളരെ വേഗത കുറച്ച് ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും വിനീതേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ഒരു ദിവസം. സോ വിനീതേട്ടൻ്റെ പാട്ടുകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സോങ് ബീറ്റ് കേട്ടിട്ട് ഈ ഒരു പാട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. യെസ്, വളരെ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ പാട്ടിന്റെ ഇടയിൽ നിന്നുള്ളൊരു ശകലമാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പാട്ട് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എനിക്ക് മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് വിനോദ് ചേട്ടനാണ്. അപ്പൊ എന്തായാലും റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം.

0: യെസ്, സർവമായ സിനിമയിലെ വെള്ളാര താരം എന്ന് പറയുന്ന പാട്ടിന്റെ ഇടയിലുള്ള ഒരു ശകലമായിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് അയച്ച് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിനോദ് ഏട്ടനെ കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഒപ്പം തന്നെ അർച്ചന, ബിനോയി, അപർണ, കിഷോർ, അജ്മൽ, അതുപോലെ തന്നെ അൻവർ എന്നിവർ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ റൈറ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത സോങ് അല്ലെങ്കിൽ അടുത്ത ഓഡിയോ ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവാണ്.
1: Yeah. On the floor, baby, hit it hard, baby, rock the party, baby, patu lingi poti.
0: ഇത് ഏത് പാട്ടാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്നും ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്നുമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം.
1: On the floor, baby, hit it hard, baby, rock the party, baby, patu lingi poti.
0: ഇത് ഏത് പാട്ടാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്നും ഈ പാട്ട് ഏത് സിനിമയിലേതാണെന്നുമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷൻ കേൾക്കുമ്പോൾ ഇത് ഏത് പാട്ടാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും. ആ പാട്ട് തന്നെയാണ്, സെയിം പാട്ടാണ്. സോ അപ്പോൾ എന്തായാലും ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ആൻഡ് മൂവി ഏതാണെന്ന് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് എന്നെ വിളിച്ചറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474219090 0474219090. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ആൻസർ അയക്കേണ്ട നമ്പർ 9526490090 9526490 9526490.

0: ഒപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Shreya Premier League.
1: Once again, welcome back to Australia Premier League with me, RJ Elikutti. അപ്പോൾ ഇന്ന് വിനീത് ശ്രീനിവാസിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. സോ വിനീത് ഏട്ടൻ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗെയിം സെഗ്മെൻറ്റുമായിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ ഒരു പാട്ടിൻ്റെ ശകലം കേൾപ്പിച്ചിട്ട് ആ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടറും അത് ഏത് മൂവിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞു. എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. യെസ്, ഇത് ഏത് പാട്ടാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇത് ഈ ഒരു പാട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണെന്നും ആൻഡ് ഈ ഒരു സിനിമയുടെ പേരെന്താണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് അയച്ചുകൊണ്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ്

ഷാൻ റഹ്മാൻ ആയിരുന്നു ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ. ആൻഡ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടായിരുന്നു ഇത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഷാൻ റഹ്മാനും വിനീത് ശ്രീനിവാസനും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അവരുടെ ഒരുപാട് സിനിമകളിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ അവർ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ്. സോ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും വളരെ വലുത് തന്നെയാണ്. സോ നമ്മുടെ ഷാൻ റഹ്മാൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലവ് ആക്ഷൻ ഡ്രാമയിലെ കുടുക്ക് എന്ന് പറയുന്ന ആ ഒരു പാട്ടിന്റെ ശകലായിരുന്നു കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജിലൂടെ

അറിയിച്ചിട്ടുണ്ടായിരുന്നത് അജീഷ്, സുശീല, സഹദേവൻ, അനിൽ, സതീഷ്, സൂരജ്, അർച്ചന, അൻവർ, ബിനോയി, അൻസിയ എന്നിവരായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് അപർണ, കിഷോറും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈറ്റ് ആൻസേഴ്സ് അയച്ച് മെസ്സേജ് അയച്ച് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു പാട്ട് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ആ പാട്ടിൻ്റെ ശകലം.

ഒരു കാലത്ത് നമ്മുടെ യൂത്ത് പിള്ളേരുടെ ഇടയിൽ ഏറ്റവും വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയും ആ സിനിമയിലുണ്ടായിരുന്ന ഒരു പാട്ടുമാണ് ഇത്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു ശകലമാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ പാട്ട് ഏതാന്നുള്ളത് എന്നെ വിളിച്ച് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറഞ്ഞോളൂ. ഞാൻ ഒന്നുകൂടി ആ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം.

യെസ്, അപ്പോ പാട്ട് ഏതാന്നുള്ളത് എന്നെ വിളിച്ച് പറഞ്ഞോളൂ. ടു ദ നമ്പർ 0474291 9090 0474 491 9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9490 9690 9690.

0: ഒപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals, Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road Private Bus Stand-ine samibam Pulaman, Kottarakara.
2: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakara. Bhavana, a complete fashion destination.

as we are back on Ashraya Premier League with me, RJ Elikuri. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദാ 5 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗില് നമ്മൾ വിനീത് ശ്രീനിവാസന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വിനീതേട്ടൻ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകളും ആ പാട്ട് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ഗെയിം സെഗ്മെന്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു ആ ഒരു ഓഡിയോ ക്വസ്റ്റ്യൻ.

യെസ് തടതൻ പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഷാൻ റഹ്മാൻ മ്യൂസിക് ചെയ്ത് നമ്മളുടെ വിനി ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് അനുരാഗത്തിൻ വേളയിൽ എന്നുള്ളത്. അപ്പം നമുക്ക് റൈറ്റ് മെസ്സേജ് അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് അർച്ചന, ബിനോയ്, അൻസിയ, അൻവർ, സതീഷ്, സൂരജ്, അതുപോലെ തന്നെ അനിൽ, അശോക്, ലയ, ലക്ഷ്മി, മീര, അനുമോൾ, കാർത്തിക്, സനു എന്നിവരൊക്കെ ആയിരുന്നു. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ നമ്മുടെ അടുത്ത ഓഡിയോ question.

വിനിതേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ തുടക്കമാണ്. പക്ഷെ ഈ പാട്ട് ഈ തുടക്കത്തിലൂടെ അല്ല അറിയപ്പെടുന്നത്, ഈ പാട്ടിനൊരു ഹുക്ക് പോർഷൻ ഉണ്ട്, അതാണ് ഈ ഒരു പാട്ടിന്റെ പേരെന്ന് പറയുന്നത്. സോ ആ പാട്ട് ഏതാണ്, ആ സിനിമ ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എന്നെ വിളിച്ചറിയിച്ചോളൂ, മെസ്സേജിലൂടെയും പറഞ്ഞോളൂ. ഞാൻ ഓഡിയോ ക്ലിപ്പ് ഒരിക്കൽ കൂടി കേൾപ്പിക്കാം.

ഇതേതാണ് ഈ പാട്ട്, ഇത് ഏത് സിനിമയിലേതാണ് എന്നുള്ളതാണ് ചോദ്യം. പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എന്നെ വിളിച്ചറിയിച്ചോളൂ. 0474-291-90-90-0474-291-90-0 വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490-90-95269-0 9526490-90-95.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയും നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ചുവടുകളെ കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ പേടിയില്ലാതെ നമ്മൾ ചുവടുകൾ വെച്ചത് ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ കൂടെയുണ്ടെന്ന ഉറപ്പിലായിരുന്നു. നമ്മൾ വളർന്നു, ലോകം വലുതായി, നമ്മൾ തിരക്കുകളിലേക്ക് ഓടിത്തുടങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുന്ന അറ്റമില്ലാത്ത സ്നേഹം. ഇന്ന് ലോക വയോജന ദിനം. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം മുഴുവൻ നമുക്കായി മാറ്റിവെച്ചവർക്ക് ഇന്ന് തിരികെ നൽകാം അല്പം സമയം അതിരില്ലാത്ത കരുതൽ, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സ്നേഹം.

യെസ് വി ആർ ബാക്ക് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ ലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ 5 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. വിനീത് ശ്രീനിവാസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വിനീത് ഏട്ടന്റെ കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു ഗെയിം സെഗ്മെന്റുമായിട്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ. അപ്പോൾ ഞാനൊരു ഓഡിയോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു ആ ഓഡിയോ.

ഇത് ഏത് പാട്ടാണെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇത് ഏത് സിനിമയിലേതുമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വാട്സപ്പിൽ ആൻസേഴ്സ് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. ബ്ലെസ്സിയാണ് ഫസ്റ്റ് നമുക്ക് ആൻസർ അയച്ചു തന്നത്. ജാന മേരി ജാന കാപ്പിച്ചിനോ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണെന്ന് പറഞ്ഞാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണോ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. യെസ്, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ബ്ലെസ്സി. ബ്ലെസ്സി മാത്രമല്ല, കുറച്ചു പേരും കൂടി എനിക്ക് വാട്സപ്പിൽ റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മനു, അഞ്ജന, കുമാർ, അശ്വതി, അനിൽ, അരുൺ ആൻഡ് ബിനോയ് എന്നിവരാണ് നമുക്ക് മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസേഴ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഒപ്പം നെക്സ്റ്റ് ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. വിനീതേട്ടൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ഫീൽ ഗുഡ് സിനിമയിലെ പാട്ടിൻ്റെ ഇടയിലുള്ള ഒരു ബിറ്റാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഐഡൻറ്റിഫൈ ദി സോങ് ആൻഡ് ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയതും ആരാണെന്ന് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. പാട്ട് ഏതാണെന്നും വരികൾ എഴുതിയത് ആരാണെന്നുമാണ് എൻ്റെ ചോദ്യം. ഞാൻ ഓഡിയോ ക്ലിപ്പ് ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. യെസ്, നമ്മുടെ മോർണിംഗ് സമയങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള പാട്ടുകളിൽ പെടുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. അപ്പോൾ ഇത് ഏത് പാട്ടാണെന്നും ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയത് ആരാണെന്നും എന്നെ വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-291-9090-074-749-1909. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909052669090 9526490.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജു ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജു സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജു, വിലക്കുറവിന്റെ വിസ്മയം.
5: കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474272222.
6: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
7: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
7: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
7: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
7: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

is we are back on Astraya Premier League with me, RJ Elikutti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വിനീതേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വിനീതേട്ടന്റെ പാട്ടുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡ് ഇതായിരുന്നു ആ ഓഡിയോ ക്വസ്റ്റ്യൻ. യെസ്, ഈ ഒരു സോങ് ബിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ഏത് പാട്ടാണെന്നും അതുപോലെ തന്നെ ഈ പാട്ടിന് ലിറിക്സ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്സപ്പിൽ എനിക്ക് കുറച്ചധികം മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു, റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ഈ പാട്ട്.

ആർട്ടിസ്റ്റ് നമ്മുടെ വിനീതേടൻ തന്നെ പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിന്റെ ലിറിസിസ്റ്റ് ബി കെ ഹരിനാരായണനാണ് കേട്ടോ. റൈറ്റ് ആൻസേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ച് അറിയിച്ചിരിക്കുന്നത് ആരോമൽ, അതുപോലെ തന്നെ ആയിഷ, മനു, അച്ചു, രാഹുൽ, ശരത്, ആൽഫി, സനു, അമ്മു, കുട്ടൻ എന്നിവർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം റൈറ്റ് ആയിട്ടുള്ള ആൻസർ മെസ്സേജ് അയച്ച് എന്നെ അറിയിച്ചതിൽ. ഒപ്പം തന്നെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട് കേട്ടോ.

ഈ പാട്ടുള്ള സിനിമ റിലീസായ സമയത്ത് അത് ഭയങ്കര വലിയ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പാട്ടും ഭയങ്കര വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഫസ്റ്റിൽ ചെറുതായിട്ട് ഈ പാട്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ വരുന്നുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ ഇടയിലുള്ളൊരു ഹമ്മിങ് പോർഷനാണ് നമ്മൾ കേൾക്കുന്നത്. സോ ഒരിക്കൽ കൂടി ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം.

മാറിയിട്ടുണ്ടായിരുന്ന ആ പാട്ട് ഏതാണ് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഈ പാട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474290904 7794919090. വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909625269909.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

Yes, we are back on Australia Premier League with me, RJ. എലിക്കു ടി വി നീതേട്ടൻ്റെ കുറച്ച് പാട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ഗെയിമാണ് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആസ്ട്രേലിയ പ്രീമിയർ ലീഗിൽ. അപ്പോൾ എന്തായാലും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

യെസ്, ഈ ഒരു ബിറ്റ് ഏത് പാട്ടിലേതാണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു അഡാർ ലവ് എന്ന മൂവിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൂവിയിലൂടെ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന പാട്ടായിരുന്നു മാണിക്യമലരായി എന്നുള്ളത്. ആ ഒരു പാട്ടായിരുന്നു അത്. അപ്പോൾ എനിക്ക് റൈറ്റ് ആൻസേഴ്സ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു സോന, അനൂപ്, മനു, അഭി, അപർണ എന്നിവർ കേട്ടോ. അപ്പോൾ അവർക്ക് റൈറ്റ് ആൻസർ അയച്ച് തന്നിരിക്കുന്ന അവർക്ക് ഇത്രയും പേർക്ക് ഞാൻ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വിനിതേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെയാണ് വിനിതേട്ടൻ്റെ കുറേ പാട്ടുകളൊക്കെ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടറായിട്ടാണെങ്കിലും റൈറ്ററായിട്ടാണെങ്കിലും അതുപോലെ തന്നെ സിംഗറായിട്ടാണെങ്കിലും ലിറിസിസ്റ്റായിട്ടാണെങ്കിലും കമ്പോസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എപ്പോഴും പണ്ട് തൊട്ടേ നമ്മുടെ മലയാള മൂവി ഇൻഡസ്ട്രിയിൽ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് ഒരു ഓൾറൗണ്ടറായിട്ട് നടക്കുന്ന ഒരാളാണ്. സോ ഇനിയും നല്ല നല്ല മൂവീസും നല്ല നല്ല പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് നമുക്ക് തരാനായിട്ട് പറ്റട്ടെ അല്ലേ. വൺസ് അഗെയിൻ അദ്ദേഹത്തിന് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ആൻഡ് നമ്മളുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 5 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും നമ്മൾ ഇതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. നാളെയായിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ വിന്നർ ആരാണെന്ന് നമുക്ക് നാളെ അറിയാനായിട്ട് പറ്റും. സോ ബാക്ക് ടു ബാക്കായിട്ട് ഒരുപാട് നല്ല നല്ല പരിപാടികളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആസ്ട്രിയ എഫ് എം തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞൊരു ഗുഡ് ഈവനിങ്ങും പറഞ്ഞ് ഇറ്റ്സ് മീ ആർ ജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand ne samibam Pulaman Kottarakara
0: Ashraya FM 90 Nadinoppam Nattarkoppam
2: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ ഫോം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
3: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
4: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ ഫോം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺ.

0: എന്ന് സത്യന്റെ അടിമകൾ സിനിമയിലെ പാട്ടുപാടി തുടങ്ങുന്ന ഭാര്യയോട് പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല എന്ന് ഈണം തെറ്റാതെ വരികൾ പൂർത്തിയാക്കി ഗേറ്റ് അടച്ചില്ലേ മാളൂട്ടി എന്ന് അത്രമേൽ സ്നേഹത്തോട് ചോദിക്കുന്ന ഒരിടത്തരം ദാമ്പത്യത്തിന്റെ സുന്ദര നിമിഷമുണ്ട് എം ടി വാസുദേവൻ നായരുടെ ഒരു ചെറുപുഞ്ചിരിയിൽ. വാർദ്ധക്യമെന്നാൽ തനിച്ചാകലോ തളർന്നു പോകലോ അല്ല, മറിച്ച് പ്രണയവും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചാലിച്ചെടുത്ത ജീവിതമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഹൃദയം തൊടുന്ന ഒരു എം ടി സ്പർശം, ഒരു ചെറുപുഞ്ചിരി എന്ന ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: മാസിക മാത്രമേ ഉള്ളൂ, കത്തൊന്നുമില്ല. മക്കള് കത്തെഴുതൽ നിർത്തിയല്ലോ, ഫോൺ വെച്ചാ തെറ്റ്, ആരും കത്തെഴുതില്ല. ഫോണും ഒരു ഉപകാരമല്ലേ, അത്യാവശ്യത്തിന് വിളിക്കാലോ. ഒരു കത്ത് വായിക്കുന്ന രസം ഫോണിൽ പറഞ്ഞാ കിട്ടുമോ? രാധയുടെ കത്തിന് മുമ്പൊക്കെ പൂച്ച പറ്റതും പായസം വെച്ചതും ഒക്കെ ഉണ്ടാവും. കേശു ആഫീസിലെ കുരിശുകളും കള്ളത്തരങ്ങളും ഒക്കെ വിസ്തരിച്ചെഴുതും.
0: പ്രായമേറെ ചെന്നെങ്കിലും കൃഷ്ണക്കുറുപ്പിന്റെയും അമ്മാളുകുട്ടിയുടെയും പ്രണയത്തിന് ഒട്ടും മാറ്റു കുറഞ്ഞിരുന്നില്ല. റിട്ടയർഡ് എസ്റ്റേറ്റ് മാനേജറായ കുറുപ്പും ഭാര്യയും ഇന്നും ഉണരുന്നത് പ്രഭാത പക്ഷികളുടെ കളകൂജനങ്ങളിലേക്കോ അതല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട കന്നിമാങ്ങകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്ന ശബ്ദത്തിലേക്കോ ആണ്. പ്രായം അവരുടെ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സിലെ പ്രണയത്തെയും ജീവിതത്തോടുള്ള ആവേശത്തെയും ആ തണുത്ത പ്രഭാതങ്ങൾ വറ്റാതെ കാത്തു സൂക്ഷിച്ചു.
1: നീ കാക്കില്ല കാക്കില്ല എന്ന് പറഞ്ഞ ഒട്ടുമാവില്ലേ, അത് ആദ്യം പൂത്തിരിക്കണു. മതിലും വേലും ഒന്നും ആടുകളൊക്കെ ഒരു പ്രശ്നമല്ല, ആ കാളിക്കൂട്ടരോടത്തെ ആടുകളാ. അവളോടെ കെട്ടിട്ട് തീറ്റാൻ പറയണം, അല്ലാതെ കണ്ടോരുടെ പറവിലേക്ക് കേറിക്കോട്ടെ ചിട്ട് അഴിച്ചു വിടല്ല വേണ്ടതേ. എന്താണെന്ന് മിണ്ടാത്ത ചെവി കേക്കണ്ടോ?
2: അതിനവൾക്ക് മാത്രല്ല ആടുകള്, അതാ അവള് പറയണേ.
1: അപ്പൊ ചെവിക്ക്

0: തുറന്നിട്ടല്ല.
1: ഇന്ന് ലോക വയോജന ദിനമാണ്. അതുകൊണ്ട് തന്നെ പ്രണയത്തെയും വാർദ്ധക്യത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെറുപുഞ്ചിരിയേക്കാൾ അനുയോജ്യമായ മറ്റൊരു സിനിമയില്ല. വാർദ്ധക്യം എന്നത് വീടിന്റെ മൂലയിലേക്കുള്ള ഒതുങ്ങിക്കൂടലോ ഒറ്റപ്പെടലോ അല്ല, മറിച്ച് ജീവിതാനുഭവങ്ങളുടെ മനോഹരമായ വീണ്ടെടുപ്പും സ്വതന്ത്രമായ ആനന്ദവുമാണെന്ന് ഈ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മക്കളുടെ പണത്തോടോ നഗരജീവിതത്തിന്റെ തിരക്കുകളോടോ ഉപമിക്കാനാവാത്ത വിധം സ്വന്തം ഗ്രാമത്തിലും വേരുകളിലും സന്തോഷം കണ്ടെത്തുന്ന കൃഷ്ണക്കുറുപ്പിലൂടെയും അമ്മാളുകുട്ടിയിലൂടെയും വയോജനങ്ങൾക്ക് നൽകേണ്ടത് അനുകമ്പയല്ല, മറിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തോടും ആഗ്രഹങ്ങളോടുമുള്ള ബഹുമാനമാണെന്ന് എം ടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
0: അമ്മാളോ, വലിയൊരു കള്ളനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ച് ഞാൻ കാവലിരുന്നു. നോക്കുമ്പോ ഈ ചക്കനാ കണ്ണിമാങ്ങ എറിഞ്ഞു വീഴ്ത്തിയതും കക്കരി പൊട്ടിച്ചു ഇവൻ തന്നെ.
2: ഇവനെ ജാനുവിന്റെ അവിടെ പണിക്ക് നിർത്തിയതാ.
0: ഈ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്ക,
2: അങ്ങാടി പോവാനൊക്കെ പറ്റുമല്ലോ.
0: എന്താ എന്റെ പേര്?
3: കണ്ണൻ.
0: വീട്?
3: തെക്കുമുറിയില്.
0: ഏത് സ്കൂളിലാ പോണേ?
3: ഇപ്പൊ പോണില്ല, മൂന്നില് കുറച്ചു ദിവസം പോയി.
0: പിന്നെ വേണ്ടാന്ന് വെച്ചൂല്ലേ? എന്താ സ്കൂളിൽ പോക്ക് നിർത്തിയത്?
3: അവിടെ ഉച്ചക്കഞ്ഞി നിർത്തി.
0: നടന്നോ മേലാ കക്കരുത്, വെല്ലും വേണച്ചാ പറഞ്ഞാ മതി, ഞാൻ തരും. വേലി പൊളിച്ച് കയറി അതിൽ കൂടെ പിന്നെ ആടും പൈക്കളും കയറില്ലേ? പറമ്പില് കഷ്ടപ്പെട്ട് വളർത്തിയ ചെടികളെ എല്ലാം അവറ്റ തിന്നില്ലേ?
1: ബാഹ്യത്തിൽ കർക്കശക്കാരനാണെങ്കിലും ഉള്ളിൽ പഞ്ഞി പോലെ ഈർപ്പമുള്ള മനസ്സുള്ളയാളാണ് കൃഷ്ണൻ നായർ. പൂമുഖത്തെ പച്ചക്കറിത്തോട്ടത്തിലെ ചെളികളോട് ഓ നിന്റെ ഇലയെല്ലാം പുഴു തിന്നുവല്ലോ എന്ന് തഞ്ചത്തിൽ കുശലം പറയുന്ന സ്നേഹമായി. ഭക്ഷണകാര്യത്തിൽ തെല്ലും വിട്ടുവീഴ്ചയില്ലാത്ത പുള്ളിക്കാരന് അത്താഴത്തിന് ഉച്ചക്കലത്തെ മോരുകറി ലേശം ചൂടാക്കിക്കോളൂ, ഒരു മെഴുകുപുരട്ടി, പിന്നെ ഒരു തേങ്ങാപ്പുള്ളും വേണം എന്ന് പറയുമ്പോൾ എന്റെ വിധി അടുക്കളയിൽ കിടന്ന് ദ്രവിക്കാനാണ് എന്ന് അമ്മാളുകുട്ടി അതിനോട് ഇത്തിരി പിണക്കം നടിക്കുമെങ്കിലും രാത്രിയിൽ കന്നിമാങ്ങ അച്ചാർ കൂട്ടി അല്പം കൂടുതൽ ഉണ്ടത് കാരണം ഭർത്താവിന് അജീർണം വന്ന് വയറു വേദനിക്കുമ്പോൾ ഉറക്കമൊഴിഞ്ഞെഴുന്നേറ്റ് ഒറ്റമൂലി മരുന്ന് എടുത്തു നൽകാൻ അവളെയുള്ളൂ. മാങ്ങാപ്പച്ചടി അല്പം കുറയ്ക്കാമായിരുന്നു എന്ന് ശാസിച്ചുകൊണ്ട് കൃഷ്ണേട്ടന്റെ നെഞ്ചിൽ മെല്ലെ തടവിക്കൊടുത്ത് അയാൾ ശാന്തനായി വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ആവോളമൊഴുകുന്ന ആ വാത്സല്യം തന്നെയാണ് അവരുടെ ദാമ്പത്യത്തിന്റെ കാതൽ.
0: എന്നോ ഇതൊരു നാശമുണ്ടല്ലോ. ഇപ്പോ
2: റാന്തലി കത്തിക്കാം. സിനിമ തുടങ്ങുമ്പോഴാ എന്നൊരു കറണ്ട് പോക്ക്.
0: ഇപ്പന്റെ സിനിമ അശോക് കുമാറ്, ദിലീപ് കുമാറ് അഭിനയം എന്ന് പറഞ്ഞ അതായിരുന്നു. അവര് രണ്ടാളും കൂടെ സിനിമയ്ക്ക് നമ്മള് പോയി. നിനക്ക് കഥ മനസ്സിലാവാൻ ഞാൻ കുറുകുറാന്ന് പറഞ്ഞോണ്ടിരുന്നു, ഓർമ്മയുണ്ടോ?
2: ദിലീപ് കുമാർ മത്സരിച്ച് കാളവണ്ടി ഓടിച്ച് ജയിച്ചതല്ലേ?
0: അത് വേറെ, ഞാൻ സിനിമയുടെ പേര് ഓർക്കുന്നില്ല.
1: ജീവിതത്തിന്റെ സായന്തനത്തിലും തരിമ്പും മങ്ങാത്ത ഈ കരുതലും വാക്കുകളിലും നോട്ടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രണയവുമാണ് ഒരു ചെറുപുഞ്ചിരിയെ എന്നും ഏവരുടെയും പ്രിയപ്പെട്ട ചിത്രമാക്കുന്നത്. പ്രായം കൂടുന്തോറും പ്രണയവും പരസ്പരമുള്ള ആഴത്തിലുള്ള ബന്ധവും കൂടുതൽ സുന്ദരമാകുമെന്ന് തെളിയിക്കുന്ന ഒരു കൊച്ചു ചിത്രം. വാർദ്ധക്യത്തെ സ്നേഹത്തോടെയും ആദരവോടെയും ചേർത്ത് പിടിക്കാൻ നമ്മെ ഓരോരുത്തരെയും നിശബ്ദമായി ഓർമ്മിപ്പിക്കുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Cadbury.
1: യൗവനകാലത്ത് കൂട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും കാണുന്നതും ഒത്തുചേരുന്നതുമൊക്കെ നാം വളരെ സാധാരണമായിട്ട് കരുതുന്ന കാര്യങ്ങളാണ്. കൺമുന്നിൽ ഇനിയും എത്രയോ നാളുകളും ആയുസ്സും ബാക്കി കിടപ്പുണ്ടെന്ന ഭാവത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇരുപതുകളുടെ മധ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ ചിന്ത മാറി തുടങ്ങും. തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ കാണുന്നത് അപൂർവവും ഓരോ കൂടിക്കാഴ്ചയും അളക്കാനാവാത്ത വിധം വിലപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യും. ഒരു ചെറുപുഞ്ചിരിയിൽ കൃഷ്ണക്കുറുപ്പും വീട്ടിൽ വിരുന്നെത്തി ഒരു രാത്രി തങ്ങി മടങ്ങുന്ന തന്റെ പഴയ സുഹൃത്തും തമ്മിൽ യാത്ര പറയുന്ന ഒരു രംഗമുണ്ട്. അവർ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. എന്നാൽ ആ നിശബ്ദമായ നോട്ടങ്ങളിൽ വാക്കുകൾക്കപ്പുറമുള്ള വലിയൊരു വൈകാരിക ഭാരം നിറഞ്ഞു നിൽപ്പുണ്ട്. ഇനിയൊരു കണ്ടുമുട്ടൽ ഉണ്ടായേക്കുമോ എന്ന ആശങ്കയോടെ ആ നിമിഷത്തിൽ അവർ പരസ്പരം കണ്ണുകളിലൂടെ കെട്ടിപ്പുണരുകയാണ്. കുറുപ്പിനെയും അമ്മാളുകുട്ടിയെയും പോലെ വാർദ്ധക്യത്തിന്റെ തീരത്ത് നിൽക്കുന്നവർക്ക് ഓരോ ഒത്തുചേരലും ഓർമ്മ പുതുക്കലും എന്നേക്കുമായുള്ള യാത്ര പറച്ചിലിന്റെ വക്കിലാണ് നിൽക്കുന്നത്. വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
2: അനന്ത സൂപ്രണ്ട് പോയില്ലേ?
3: കഴിഞ്ഞ കൊല്ലം മൂകാംബിയിൽ പോണ വഴിക്ക് കണ്ണൂർ ഇറങ്ങി പോയി കണ്ടു. തീരെ കടപ്പായിരുന്നു. എന്നെ കണ്ടപ്പോ കരഞ്ഞു. 3 മാസം കടന്നു പാവം.
2: അതാ കഷ്ടം, നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ദാക്ഷായണിയുടെ കാര്യം ഞങ്ങൾ പറയാത്ത ദിവസമില്ല.
3: 3 ദിവസം ഡോക്ടർമാർ കൂടി അത്ര ഗൗരവത്തിൽ എടുത്തില്ല. കപക്കിട്ടും പനിയും ഇടയ്ക്ക് വരണതല്ലേ?
2: ഒക്കെ വിധിയാണ് കുഞ്ഞേട്ടാ. ആ വഴിക്ക് വരണം ഞങ്ങൾ ഇടയ്ക്ക് പറയും. വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാ. ഇവിടെ ഇത്തിരി കൃഷിയൊക്കെ ഇല്ലേ, കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. ഞങ്ങൾ അവിടെ എവിടെങ്കിലും താമസിക്കണമെന്നാ അവരുടെ നിർബന്ധം.
1: മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് തന്റെ 6-ാമത്തെ സംവിധാന സംരംഭത്തിലൂടെ പകർത്താൻ ശ്രമിച്ചതും ഈ ഒരു മനോഹര വികാരത്തെ തന്നെയാണ്. കേരളീയ ഗ്രാമാന്തരീക്ഷ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി. വാർദ്ധക്യത്തെ ഒറ്റപ്പെടലിന്റെയോ അവഗണനയുടെയോ കറുത്ത ചായം പൂശിക്കാണിക്കുന്ന മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം ലോകത്ത് അത്രമേൽ ആത്മാഭിമാനത്തോടെയും പരസ്പര സ്നേഹത്തോടെയും ജീവിക്കുന്ന ഒരു വൃദ്ധ ദമ്പതികളുടെ കഥയാണ് ചിത്രം പറയുന്നത്.
4: അന്തിമയങ്ങി കഴിഞ്ഞാലുടൻ തന്നെ കോന്തി പരക്കുന്നു.
2: കോന്തി പരക്കുന്നു അല്ല, പൊന്തി പരക്കുന്നു കൂരിരുട്ടെങ്ങുമേ.
4: പൊന്തി പരക്കുന്നു കൂരിരുട്ടെങ്ങുമേ. കണ്ണടച്ചാലും തുറന്നാലും ആഴിയും വീണമൊപ്പം.
2: എന്തായി വായിക്കണേ? കണ്ണടച്ചാലും തുറന്നാലും ഒഴിയും. അങ്ങനെ അങ്ങനെ അങ്ങനെ.
4: കണ്ണടച്ചാലും തുറന്നാലും ഒഴിയും വീണമൊപ്പം തന്നെ എല്ലാം കരിനിറം. രാവിനെ വെട്ട പകൽ പോലെ ആക്കുവാൻ.
2: എന്തൊക്കെയാ നീ വായിക്കണേ? രാവിനെ വെട്ട്.
1: മക്കൾ ദൂരെയായതിനാൽ സ്വന്തം തറവാട്ടിൽ തനിച്ചാണെങ്കിലും കുറുപ്പിന്റെയും അമ്മാളുകുട്ടിയുടെയും ദിവസങ്ങൾ ഒട്ടും വിരസമല്ല. അയൽപ്പക്കത്തെ അമ്മയും മകളും വീട്ടുജോലികളിൽ സഹായിക്കാനെത്തുന്ന കണ്ണൻ എന്ന കൊച്ചുകുട്ടിയുമൊക്കെയാണ് അവരുടെ കൂട്ട്. തയ്യൽ ക്ലാസുകൾ നടത്തി ഉപജീവനം നടത്തുന്ന മാലതിയും സ്കൂളിൽ ഉച്ചഭക്ഷണം നിന്നുപോയതിനാൽ കുറുപ്പിന്റെ വീട്ടിൽ പണിയെടുത്ത് വിശപ്പടക്കുന്ന കണ്ണനും ആ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ്. ആ കുഞ്ഞു കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതിനൊപ്പം കണ്ണനെ വീണ്ടും സ്കൂളിൽ അയക്കാൻ മുന്നിട്ടിറങ്ങുന്ന കുറുപ്പും അമ്മാളുകുട്ടിയും പ്രായമായവർക്ക് ഇന്നും സമൂഹത്തിൽ എത്രത്തോളം വലിയ പങ്കുവഹിക്കാനാകുമെന്ന് കാണിച്ചു തരുന്നു. ആ ദമ്പതികളുടെ പരസ്പരമുള്ള കരുതലിനും സ്നേഹത്തിനും ദൃക്സാക്ഷികളാകുന്ന ചെറുപ്പക്കാരിലൂടെ ആ വീട് എപ്പോഴും ജീവസുറ്റതായി നിലകൊള്ളുന്നു.
5: ഹലോ, ആരെയാ വേണ്ടേ? വല്യേച്ചനോ? വല്യേച്ചൻ പറമ്പില, ഇപ്പൊ
2: വിളിക്കാം. പറയാനൊക്കെ പഠിച്ചുല്ലടാ.
5: വല്യമ്മയെ കണ്ടില്ല. അപ്പൊ ഞാൻ
2: തോട്ടത്തിലായിരുന്നു. ഇത്ര ദൂരൊക്കെ യാത്ര ചെയ്യാന്ന് വെച്ചാ വരണെന്ന് മോഹല്ലാന്നിട്ടല്ല രാധെ. ആ അരുവി, ഒരു ദിവസം വരാം. ഒരു കാറയക്കണതൊക്കെ വെറുതെ ദുശ്ചലമല്ലേ.
1: അമ്മാളുകുട്ടിയുടെ മുടിയിലെ പേൻ നോക്കി കൊടുക്കുന്ന കുറുപ്പും അദ്ദേഹത്തിന്റെ കാലുകൾ തളവിക്കൊടുക്കുന്ന അമ്മാളുകുട്ടിയും തേങ്ങാപ്പൂളുകൾ കുറുപ്പ് കവർന്നെടുക്കാതിരിക്കാൻ അടുക്കളയിൽ നടക്കുന്ന കുട്ടിക്കളികളിൽ നിറഞ്ഞ കൊച്ചുവഴക്കുകളും പരമ്പരാഗത സിനിമകളുടെ കൃത്രിമത്വമില്ലാതെ അന്യോന്യം സ്നേഹിക്കാനും പരിപാലിക്കാനും അവർ സ്വയം തിരഞ്ഞെടുക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ആ പ്രണയം നാം നേരിട്ട് കാണുകയാണ്. എന്നാൽ ആ സാധാരണ നിമിഷങ്ങൾക്കപ്പുറം ചുറ്റുമുള്ള കഥാപാത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും ഈ ദമ്പതികളുടെ ജീവിത പശ്ചാത്തലത്തെ എം ടി മനോഹരമായി വരച്ചു കാട്ടുന്നുണ്ട്.
2: മോളിൽ രണ്ട് ബെഡ്റൂം അല്ലേ?
0: താഴെ അവിടെ ഒരു ബെഡ്റൂം, അവിടെ ചെറിയൊരു പൂജാമുറി, അത് ഓഫീസ് മുറി പോലെ.
2: ഓഹോ,
0: അവിടെയാണ് കമ്പ്യൂട്ടർ. അച്ഛനും മോളും എപ്പോഴും അവിടെയാണ് അഭ്യാസ.
2: ഇന്നും നാളെ എനിക്ക് ലീവാ. അച്ഛനും അമ്മയ്ക്കും വല്ല ചെക്കപ്പോ മറ്റോ വേണമെങ്കിൽ ആവാം. തൊട്ടടുത്ത നല്ല ആശുപത്രി ഉണ്ട്, പരിചയമുള്ള നല്ല ഡോക്ടർമാരുണ്ട്. അതിന് ഞങ്ങൾക്ക് യാതൊരു അസുഖവുമില്ല. ലേഖ കണ്ടില്ലോ?
0: അവള് തിരുവനന്തപുരത്ത് ഹോസ്റ്റലല്ലേ അച്ഛാ?
2: ഓ, എഞ്ചിനീയറിംഗ് ആണല്ലോ കിട്ടിയത്.
0: സ്ഥലമൊക്കെ ധാരാളല്ലേ?
2: ഓഹോ, കിഴക്കോട്ട മുഖം ഐശ്വര്യമുള്ള സ്ഥല.
1: മകളുടെ വീട്ടിലെ താമസം, കുറുപ്പിന്റെ പഴയകാല കഷ്ടപ്പാടുകളെ കുറിച്ചും വാർത്തിക്കും ഓർമ്മകളെ എങ്ങനെ ഉഴുതുമറിക്കുന്നു എന്നതിനെ കുറിച്ചും സൂചന തരുന്നു. പേരക്കുട്ടി ബീനയും അവരുടെ മുസ്ലിം സുഹൃത്തും തമ്മിലുള്ള ബന്ധം പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പോലും നിലകൊള്ളുന്ന മിശ്ര വിവാഹങ്ങളോടുള്ള എതിർപ്പുകളെ തുറന്നു കാട്ടുമ്പോഴും യഥാർത്ഥ പ്രണയത്തെ ചേർത്തു പിടിക്കാൻ ഈ ദമ്പതികൾ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് കാണിച്ചു തരുന്നു. മാലതിയുടെ കല്യാണം അവരെ സ്വന്തം വിവാഹ നാളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കാലവും ആഘോഷങ്ങളുടെ രീതിയും മാറിയെങ്കിലും മനുഷ്യബന്ധങ്ങളിലെ സ്നേഹമെന്ന ആ വികാരം അന്നും ഇന്നും ഒന്നു തന്നെയാണെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യു പി എസ് സി ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിലും പരിഷ്കരണങ്ങൾ വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിലുണ്ടാകുന്ന കാലതാമസങ്ങൾ യുവജനങ്ങൾക്ക് വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പരീക്ഷാ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും പുരോഗതിയിലും മുതിർന്ന പൌരന്മാരുടെ അനുഭവ സമ്പത്തും സേവനവും സജീവമായി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയോജന സംരക്ഷണം നിയമപരമായ അവകാശമാക്കുന്നതിന് സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം സർവേ നടത്തി മുതിർന്ന പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ രജിസ്ട്രി തയ്യാറാക്കും. വിദേശ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് അഞ്ചു വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാനത്തിന് ഭക്ഷ്യ സബ്സിഡി തുക ഇനത്തിൽ 117.29 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക പിഴവ് മൂലം കഴിഞ്ഞ 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന തുകയാണ് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരം സപ്ലൈകോ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനകാലം പരിഗണിച്ച് പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഫണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി പി ഡബ്ല്യു ഡി സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13 കോടിയിലധികം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 16 പദ്ധതികൾക്കായി 4.25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്.
0: അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് രക്തം ലഭ്യമല്ലെന്ന സാഹചര്യമുണ്ടാകാതിരിക്കാൻ രക്തദാനം കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേരെ സന്നദ്ധ രക്തദാനത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തമായ പ്രചാരണം നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചകളും പൊതു അവധിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയം അത്തരമൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം ഗുസ്തിയിൽ ഇന്ത്യയുടെ നിതേഷ് ശിവാജിന് വെള്ളി. സെയിലിംഗ് പുരുഷന്മാരുടെ സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായി മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബൽ സഖ്യവും ഇന്ന് വെള്ളി നേടി. സ്ക്വാഷിൽ ഇന്ത്യൻ വനിതാ ടീമും പുരുഷ ടീമും ഇന്ന് വെങ്കലം സ്വന്തമാക്കി. 50 പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഇനത്തിൽ ഗണേഷ് മണിരത്നവും വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ പാകിസ്ഥാനെ 4-3 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ 124 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ ആകെ 64 മെഡലുമായി നിലവിൽ 8-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ആരോഗ്യ സേവന രംഗം ശക്തിപ്പെടുത്തുന്നതിനായി 2018 ആയുഷ്മാൻ ഭാരത് പിഎം ജൻ ആരോഗ്യ യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സാനുകൂല്യം നൽകിവരുന്നു. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം 12.69 കോടി ആളുകൾക്കാണ് ഇതിലൂടെ 1.92 ലക്ഷം കോടി രൂപയുടെ ചികിത്സകൾ നൽകിയിരിക്കുന്നത്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമിജി നായർ എന്നിവർ നേതൃത്വം നൽകി. ആകാശവാണിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഇന്ന് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് സംഘടിപ്പിച്ചു. സെവിൽ ജിഹാൻ, ഹരിഷ്ണ എം യു, ഷർജിദ ജയെ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സ്വകാര്യ ആശുപത്രികളിലെ അമിത ചികിത്സാ ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 4-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ മയക്കു പിടിവച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ഉച്ചയോടെയാണ് ആദ്യ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടികളേറ്റ ആന കാട്ടിലേക്ക് പോയി മറയുകയായിരുന്നു. മോഴയാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കിയാനകളെ മോഴയാനയുടെ അടുത്തെത്തിക്കാനുള്ള 1 കിലോമീറ്ററോളം ദൂരം വരുന്ന കാട് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി JCBയുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ്. KM1 ഓപ്പറേഷൻ എന്ന പേരിട്ട ദൌത്യത്തിനായി മോഴയാനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയിട്ടുള്ളത്. ആനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ എന്നിവയിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ, ഗവി റോഡിൽ പൊതുഗതാഗതം നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അരുവിക്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനുവേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് സമൂഹമാധ്യമം വഴി നടക്കുന്ന ചില പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ രാത്രിയാത്രാ നിരോധനമില്ലെന്നും പൊതുഗതാഗതത്തിന് തടസ്സമാകുന്ന യാതൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യമായി പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയോജനക്ഷേമത്തിനായി സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളുടെ മാതൃക സ്വീകരിച്ച് പ്രത്യേക കെയർ ഗീവർ സേനയ്ക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് നാളെ തുടക്കം. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ വിപുലമായ പരിപാടികൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.
4: You are listening to Ashraya FM 90, Nadinuppam, Natargopam.

0: പക്വതയുടെയും കൊച്ചുകുട്ടികളുടെ പോലെയുള്ള കുറുമ്പുകളുടെയും ഒരു അപൂർവ കൂട്ടുകെട്ടാണ് അമ്മാളുകുട്ടി. പരമ്പരാഗതമായ മുണ്ടും നേരിയതും ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന അവർ മാതൃത്വത്തിന്റെ ശാലീനതയുടെ പ്രതീകമാണ്. എന്നാൽ വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ ആഴമുള്ളതായി മാറിയ ഒന്നാണ് കൃഷ്ണക്കുറുപ്പിന്റെയും അമ്മാളുകുട്ടിയുടെയും പ്രണയം. ഈ പ്രണയമാണ് ഇന്ന് നമ്മൾ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആഴ്ചി ഏലിക്കുട്ടി.
1: ദഹിപ്പിക്കാൻ ഇപ്പൊ ചകിരിയും ചിരട്ടയാണ്. ആവശ്യം വരുമ്പോ ഓടി നടക്കണ്ടല്ലോ. കിടക്കട്ടെ അവിടെ.
2: അത് ശരി, അപ്പനെ കുറച്ചുകൂടി കരുതിക്കോ. ഭർത്താവിന്റെ ചെതയിൽ ഉടന്തടി ചാടി മരിക്കണമെന്നല്ലേ പഴയ പ്രമാണം.
1: ആഹാ, അങ്ങനെ ഒരു പൂതിയുണ്ടല്ലേ, അതിനെന്നെ കിട്ടില്ല.
2: നിന്റെ ഇഷ്ടം. അപ്പൊ അടുത്ത ജാമത്തിലേക്ക് വേറെ ആളെ തിരയേണ്ടി വരും. അല്ലാതെന്താ.
0: ഇന്നും ഇടുങ്ങിയ ഒരു ചെറിയ കട്ടിലിൽ ഒന്നിച്ചുറങ്ങുന്ന, പരസ്പരം കൂട്ടില്ലാതെ ഭക്ഷണം പോലും കഴിക്കാത്ത, ചെറുപ്പകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ച് കൊതി തീരാത്ത രണ്ടുപേർ ഒരു കസവും മുണ്ടുമുടുത്ത് മുന്നിലെത്തുമ്പോൾ അമ്മാളുകുട്ടിയെ നോക്കുന്ന കുറുപ്പിന്റെ കണ്ണിലെ ആ തിളക്കത്തിൽ ഇന്നും ആ നിശബ്ദമായ അനുരാഗം വ്യക്തമാണ്.
2: കണ്ണും കടുപ്പുകളും ഇങ്ങനെ ഇരിക്കും.

0: എന്താ പത്രം വിസ്തരിച്ച് തുന്നി ഉണ്ടാക്കണേ?
1: തുന്നി കഴിയട്ടെ, കാണാം.
0: ഓ ജനു, നിന്റെ മോള് കാരണം കോടിത്തുണികളൊക്കെ കഷ്ണാക്കി വെട്ടി പരീക്ഷണം നടത്തുന്ന ഒരാളിവിടെ.
2: പക്വമായ പ്രണയത്തിനൊപ്പം തന്നെ ഇരുവരും തമ്മിലുള്ള കുസൃതികളും തമാശ നിറഞ്ഞ പിണക്കങ്ങളുമാണ് ഈ കഥയെ കൂടുതൽ ജീവസുറ്റതാക്കുന്നത്. കൃഷ്ണേട്ടൻ അയൽപ്പക്കത്തെ പഴയൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് ഭയങ്കര കമ്പമായിരുന്നല്ലേ എന്ന് കുശുമ്പോടെ ചോദിക്കുന്ന അമ്മാളുകുട്ടിയും ദൃഷ്ടിദോഷം മാറാൻ നോക്കുകുത്തി വെക്കാമെന്ന് പറയുമ്പോൾ പഴയ കറുത്ത സാരിയെടുത്ത് ഉടുത്തു നിന്നാൽ മതി എന്ന് കളിയാക്കുന്ന കൃഷ്ണേട്ടനും തമ്മിലുള്ള കൊച്ചുവഴക്കുകൾ ഏറെ രസകരമാണ്. ദിലീപ് കുമാറിനെയും നോക്കൂ, നിങ്ങളെയും നോക്കൂ, ഒരു ഉണങ്ങിയ രുദ്രാക്ഷക്കുരു പോലെ എന്ന് തിരിച്ചു കാച്ചുന്ന അമ്മാളുകുട്ടി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഉപ്പുമാങ്ങയെടുക്കാൻ പരട്ടത്തട്ടിൽ കയറിയ കൃഷ്ണേട്ടന്റെ കോണിയെടുത്ത് വെച്ച് പണി കൊടുക്കുന്ന രംഗവും മറ്റൊരു മനോഹര കാഴ്ചയാണ്. കോണി മാറ്റിയാൽ താഴെയിറങ്ങി കുറുപ്പ് തേങ്ങാപ്പൂൾ എടുത്ത് തിന്നുകയും രാത്രി വയറുവേദന എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുമെന്ന് കൂടെയുള്ള കൊച്ചുകുട്ടിയോട് പറഞ്ഞ് ശാന്തിയായി തേങ്ങ ചെരുകുന്ന അമ്മാളുകുട്ടിയുടെ ആ കരുതൽ ദാമ്പത്യത്തിലെ സ്നേഹം നിറഞ്ഞ കളിയാക്കലുകളുടെയും പരിഭവങ്ങളുടെയും നേർക്കാഴ്ചയാണ്.
0: തൽക്കാലം കൊല്ലണില്ല, ഇതുപോലെ കൈപ്പൊണ്ണുള്ളൊരു വെല്ലമ്മയെ വേറെ കിട്ടുന്ന ഉറപ്പില്ലല്ലോ.
2: പരസ്പരം മനസ്സ് വായിക്കാൻ അറിയാവുന്ന ഈ വൃദ്ധ ദമ്പതികൾ മക്കളെ കുറിച്ച് അനാവശ്യമായി ആകുലപ്പെടാതെ തങ്ങളുടെ കൊച്ചു ലോകത്തിൽ പൂർണ്ണ സംതൃപ്തരാണ്. സ്വന്തം കാര്യങ്ങൾക്ക് ആരെയും ആശ്രയിക്കാത്തവർ. അതുകൊണ്ട് തന്നെ മക്കളുടെ വീടുകളിലേക്കുള്ള അപൂർവ സന്ദർശനങ്ങൾ പോലും അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നല്ല. അങ്ങനെ ഒരു യാത്രയിൽ തന്റെ ദിനചര്യകളെല്ലാം തകിടം മറിയുന്നതും സ്വന്തം ചെടികളുടെ അരികിലേക്ക് എത്രയും വേഗം തിരികെ എത്താൻ കൃഷ്ണേട്ടൻ തത്രപ്പെടുന്നതും നമുക്ക് ഈ സിനിമയിൽ കാണാം. എന്നാൽ അമ്മാളുകുട്ടിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്ന് വീഴുമ്പോൾ കൃഷ്ണേട്ടൻ ആകെ തകർന്നു പോകുന്നുണ്ട്. അതുവരെ കർക്കശക്കാരനായിരുന്ന ഭർത്താവ് പെട്ടെന്ന് അത്രമേൽ ആർദ്രതയുള്ളവനായി മാറി. കഞ്ഞി വെച്ചുകൊടുത്തും ശുശ്രൂഷിച്ചും അവളെ പരിചരിക്കുന്നു. തങ്ങളുടേതായ ചെറിയൊരു സൗഹൃദ വലയം കാത്തുസൂക്ഷിക്കുന്നവരാണ് അവർ. പഴയൊരു സുഹൃത്ത് വിരുന്നെത്തുമ്പോൾ ടീ ആരാടി വന്നിരിക്കുന്നതെന്ന് നോക്കൂ എന്ന് ആവേശത്തോടെ അമ്മാളുകുട്ടിയെ വിളിക്കുന്നതും രാത്രിയിലേക്കുള്ളത് ഞാൻ വിസ്തരിച്ച് ആലോചിച്ച് പറയാം എന്ന് അത്താഴ കൂട്ടുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതുമെല്ലാം ആ ജീവിതത്തിന്റെ മനോഹരമായ സ്വയം പര്യാപ്തതയും സന്തോഷവുമാണ് കാണിച്ചു തരുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. കഥയിലെ ഓരോ സംഭവങ്ങളും കഥാപാത്രങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതിനൊപ്പം തന്നെ നാം ഭയന്ന ആ അനിവാര്യമായ നിമിഷത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചിത്രത്തിന്റെ ഒടുവിൽ ആ വേദന നിറഞ്ഞ സത്യം നമ്മെ തേടിയെത്തുകയും ചെയ്യുന്നു.
2: രാത്രി പൊടിയരിയുടെ കഞ്ഞി മാത്രം ഇത്തിരി കഴിച്ചാൽ മതി. വൈകുന്നേരം പുറത്തൊക്കെ നടന്നോളൂ. ബീനമോളുടെ കാര്യം കുഴപ്പമൊന്നും കൂടാതെ കഴിഞ്ഞു കൂടിയാ മതിയായിരുന്നു. നമുക്കൊന്ന് അങ്ങോട്ട് വിളിക്കാം ഇന്ന് രാത്രിയില്.

0: ഹലോ, കുവൈറ്റിൽ നിന്ന് ചേനയെ വരാനുണ്ടായിരുന്നുള്ളൂ. അയാളും എത്തി. 3 മണിക്ക് തന്നെ എടുക്കും.
1: ഇനി നമുക്ക് അടുത്ത ആളുകൾ ആരെങ്കിലും വരാനുണ്ടോ?
2: ഇല്ല, എല്ലാരുമായി.
3: തന്റെ അവസാന ദിനത്തിൽ പ്രിയപ്പെട്ടവളോടൊപ്പം സ്നേഹം നിറഞ്ഞൊരു ഗംഭീര സദ്യ കഴിച്ച് അവളുടെ പഴക്കമേറിയ ആ നല്ല ആലോചനയുടെ കഥയ്ക്ക് ഹൃദയം തൊടുന്നൊരു മറുപടി നൽകി മുഖത്തൊരു പുഞ്ചിരിയോടെ ശാന്തമായി ആ നിത്യനിദ്രയിലേക്ക് ആണ്ടുപോവുക. കൃഷ്ണക്കുറുപ്പിനെ പോലെ നന്മയുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു യാത്ര പറച്ചിൽ. ഒരായുസ് മുഴുവൻ താൻ സംരക്ഷിച്ച ആ മണ്ണിലേക്ക് തന്നെ കുറുപ്പ് ഒടുവിൽ മടങ്ങുമ്പോൾ ഇനി വരാനിരിക്കുന്ന തനിച്ചുള്ള നാളുകളിൽ ആ മണ്ണ് തന്നെയാവും അമ്മാളുകുട്ടിക്ക് തണലാകുക എന്ന തിരിച്ചറിവ് ഈ ചിത്രത്തിന് നൽകുന്ന വിടവാങ്ങൽ ഏറെ മനോഹരവും നൊമ്പരപ്പെടുത്തുന്നതുമാണ്. സാങ്കേതിക വശങ്ങളിലേക്ക് കടന്നാൽ സ്റ്റാറ്റിക് ഷോട്ട് കോമ്പിനേഷനുകളും ലളിതമായ സ്റ്റേജിങ്ങും കാരണം ഐ വി ശശി ചിത്രങ്ങളുടെ ഒരു പ്രാഥമിക ശൈലിയാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത്. എങ്കിലും ദമ്പതികൾ പരസ്പരം സഹായിക്കുന്ന നിശബ്ദ നിമിഷങ്ങളിലെ ആത്മബന്ധവും ആർദ്രതയും പകർത്തിയെടുക്കാൻ ക്ലോസ്അപ്പ് ഷോട്ടുകൾ ഉപയോഗിച്ച രംഗങ്ങൾ ഏറെ മനോഹരമാണ്. കഥാപാത്രങ്ങളുടെ ദൈനംദിന ജീവിതവും വികാരങ്ങളും നാം ദൂരെ ഇരുന്ന് കണ്ടുരസിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിലുടനീളം ആ കാഴ്ചാനുഭവം കുറച്ചുകൂടി പ്രയോജനപ്പെടുത്താമായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോകാം കേട്ടോ. അതുപോലെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക സംഗീതം ആവർത്തിച്ച് ഉപയോഗിച്ചത് കേൾക്കാൻ ഇമ്പമുള്ളതാണെങ്കിലും ചിലപ്പോഴൊക്കെ അതൊരൽപ്പം വിരസതയാകുന്നുണ്ട്. എന്നാൽ അഭിനയ മുഹൂർത്തങ്ങളിലേക്ക് വരുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ് കൃഷ്ണക്കുറുപ്പിന്റേത്. തന്നെക്കാൾ വേഗത്തിൽ മാറിമറിയുന്ന ലോകത്തിന്റെ നടുവിൽ കൃഷ്ണക്കുറുപ്പ് മനസ്സിൽ പേറുന്ന വികാരങ്ങളെ അത്രമേൽ തനിമയോടെ അദ്ദേഹം പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അമ്മാളുകുട്ടിയായി എത്തിയ നിർമ്മല ശ്രീനിവാസനും തന്റെ കഥാപാത്രം ആവശ്യപ്പെട്ട ഭാവങ്ങൾ പൂർണ്ണതയോടെ സ്ക്രീനിലെത്തിച്ചു. ഇരുവരും തമ്മിലുള്ള മികച്ച കെമിസ്ട്രിയും സ്വാഭാവികമായ സംഭാഷണ രീതിയുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്.
4: ഇരിക്കണോടത്തുനിന്നും കിടക്കണോടത്തുനിന്നും എണീക്കണത് സാവധാനത്തിലാവണം. കഴുത്തിന്റെ എക്സസൈസ് കിടക്കുമ്പോ ഇങ്ങനെ 10 വട്ടം, ആ പിന്നെ കഴുത്തോണ്ട് 8 എന്ന് എഴുതും പോലെ ഇങ്ങനെ 1-10 വട്ടം.
3: പരസ്പരമുള്ള സ്നേഹത്തിനപ്പുറം കാലത്തിന് മുന്നേ നടക്കുന്ന കൃഷ്ണേട്ടന്റെ വിശാല മനസ്സും ഈ ചിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പുനർവിവാഹം കഴിച്ച പഴയൊരു കൂട്ടുകാരനെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ യാതൊരുവിധ മുൻവിധികളുമില്ലാതെ, നല്ല കാര്യം, ഈ പ്രായത്തിൽ കൂട്ടിനൊരാൾ വേണം എന്ന് വളരെ ലാളിത്യത്തോടെയാണ് കൃഷ്ണേട്ടൻ പ്രതികരിക്കുന്നത്.
4: എന്താ അവന്റെ പേര്?
5: സലിം.
4: പരിചയമായിട്ട് എത്ര കാലായി?
5: 3 കൊല്ലം ഒരുമിച്ച് പഠിച്ചതാ.
4: ഒരു തരത്തില് കല്യാണം കണ്ടേങ്കാവിലെ പൂരം പോലെ. മേളം, കൊടമാറ്റം, വിടുക്കെട്ട്, എഴുന്നള്ളത്ത് ഒക്കെ ബഹുക്ഷേമം, ബഹുരസം. പിറ്റേന്ന് പൂരപ്പറമ്പിലേക്ക് കടന്നാൽ ആ ദുർഗന്ധങ്ങൾ ഓരോന്ന് മൂക്കിലെത്ത്. എടുത്തിയാടത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യും ചിലർ. പിന്നെ രണ്ടാൾക്കും വേണ്ടിയിരുന്നില്ല തോന്നും. ഒഴിവായി കിട്ടാൻ നിവൃത്തിയില്ലാതെ പിന്നെ നിത്യ നരകം രണ്ടാൾക്കും. ആ ചെറിയ ചെറിയ നരകങ്ങളൊക്കെ ഞങ്ങളും കണ്ടു ഇല്ലേ. പക്ഷേ 49 കൊല്ലം കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല. നിന്റെ ഈ വല്യമ്മയില്ലായിരുന്നെങ്കിൽ ഈ വല്യച്ചൻ ഇക്കണ്ട കാലൊന്നും ഇരിക്കില്ല. അമ്മാള് നടന്നോളൂ, ഞങ്ങള് പിന്നാലെ വരാം.
5: എന്താണ് തീരുമാനം എനിക്കൊന്നും അറിയണല്ലോ, പറഞ്ഞോളൂ.
4: എന്താ നിന്റെ അഭിപ്രായം, നീ പറഞ്ഞോ.
5: ഏത് കാലത്തും നിന്നെ നോക്കും രക്ഷിക്കുമെന്ന് നിന്റെ മനസ്സ് പറയുന്നുണ്ടോ മോളെ? എന്നെ അത്രക്ക് ഇഷ്ടമാണ് മമ്മേ.
3: തീർത്തും MT യുടെ തനിമയാർന്ന വള്ളുവനാടൻ ഗ്രാമാന്തരീക്ഷമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ഇന്ന് അരനാഴി പാലേ തന്നുള്ളൂ എന്ന് പരിഭവിക്കുന്ന പശുക്കളുള്ള വീടുകൾ, ചുമന്ന റെഡ് ഓക്സൈഡ് തറകൾ, ചെറിയ മുറികളും വിസ്താരമുള്ള വിറകടുപ്പുമുള്ള അടുക്കളകളും, വിശേഷങ്ങൾ ചോദിച്ചെത്തുന്ന തപാൽക്കാരൻ, കുടുംബത്തെ പോലെ കഴിയുന്ന അയൽപ്പക്കങ്ങൾ, പിന്നെ വള്ളിനിക്കറും ബനിയനുമിട്ട് ഓടിതടുന്ന സഹായങ്ങൾ ചെയ്തു തരുന്ന കൊച്ചുകുട്ടികൾ, വള്ളുവനാടൻ ഭാഷാശൈലിയും ഗ്രാമീണ നന്മയും നിറഞ്ഞ ആ അന്തരീക്ഷം കാഴ്ചക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും.
4: അവിടെ കുറച്ചു ദിവസം ഞങ്ങളുടെ അടുത്ത് നിൽക്കുക. പിന്നെ ഒരു മാറ്റം വേണമെന്ന് തോന്നിയ കേശവട്ടിന്റെ അടുത്തേക്ക് പോവാം. അമ്മയ്ക്ക് കുവൈറ്റിലേക്കും വരാം. പുതിയ സ്ഥലം, നാട്ടിൽ നിന്ന് കുറച്ച് വിട്ടു നിന്നാൽ തന്നെ മനസ്സിൽ സുഖം തോന്നും. ഇപ്പൊ കൊച്ചിന് നേരിട്ട് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല.
6: പറമ്പും വീടും ഒക്കെ രാമൻകുട്ടി നോക്കിക്കോളും. നല്ല വില കിട്ടിയാ പിന്നെ കൊടുക്കുകയും ചെയ്യാം. ഇവിടുത്തെ കൃഷി ചെയ്തിട്ട് എന്താ ഗുണം?
5: എവിടെ നിൽക്കാനാ ഇഷ്ടെന്ന് അമ്മയാണ് നിശ്ചയിക്കണ്ട്. ഞാൻ പറയാച്ചാ, മാറി മാറി 3 സ്ഥലത്ത് നിൽക്കുക. ഇടയ്ക്കൊരു ചേഞ്ച് വന്നാ

0: ഞാൻ എവിടേക്കില്ല കുട്ടികളെ.
1: അമ്മ ഇവിടെ ഒറ്റയ്ക്കെങ്ങനെ?
0: ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ എപ്പോഴും ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. യാതൊരു ബുദ്ധിമുട്ടും വരില്ല കുട്ടികളെ.
2: എനിക്ക് മുൻപേ അങ്ങേര് പോണേ എന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നത്. എന്നെ പോലെ അങ്ങേര് നോക്കാൻ വേറെ ആരുമില്ല എന്ന് കണ്ണീരോടെ പറയുന്ന അമ്മാളുക്കുട്ടിയുടെ ആ വാക്കുകളിൽ സ്നേഹത്തിന്റെ ഏറ്റവും ആഴമേറിയ സത്യമുണ്ട്. ദശാബ്ദങ്ങൾ നീണ്ട കൂട്ടിരിപ്പിലൂടെ വളർന്നു പന്തലിച്ച പ്രണയത്തിന്റെ ആർദ്രമായ ഭാവങ്ങളെ അത്രമേൽ ചേർത്ത് പിടിക്കുന്ന ചിത്രമാണ് ഒരു ചെറുപുഞ്ചിരി. പ്രിയപ്പെട്ടവർക്കൊപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം എത്രത്തോളം പരിമിതമാണെന്ന വലിയ സത്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കൊടുങ്കാറ്റായി അത് എത്തിച്ചു തരുന്നു. ഏത് തലമുറയ്ക്കും കാലാതീതമായി അനുഭവവേദ്യമാകുന്ന ഒന്നാണ് ഈ സിനിമ. പ്രായത്തിലും ദാമ്പത്യത്തിലുമുള്ള വിശ്വാസം ഇരട്ടിയാക്കുന്ന അപൂർവം സിനിമകളിലൊന്നാണ് ഒരു ചെറുപുഞ്ചിരി. ഒരിക്കലും അവസാനിക്കരുതേ എന്ന് നാം ആഗ്രഹിച്ചു പോകുന്ന ഒരു ചിത്രം. ജീവിതാവസാനം വരെ പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുക എന്നാൽ എന്താണെന്ന് ഈ ഒരു സിനിമ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകാൻ നാം കൊതിക്കുന്ന ഒരു സുന്ദര ലോകം. വാർദ്ധക്യം ഇത്രമേൽ മനോഹരമായി ഇതിനു മുൻപ് മറ്റൊരു സിനിമയിലും തെളിഞ്ഞു നിന്നിട്ടുണ്ടാകില്ല. അത്രമേൽ മനോഹരമായി നമ്മളിലേക്ക് എത്തിച്ച എം ടിയുടെ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ച മനോഹരമായ മറ്റു സിനിമകളുടെ കഥകളും വിശേഷങ്ങളുമായി വീണ്ടും കേൾക്കാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജേലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ब्रेक।
1: हाय हेलो वेरी गुड इवनिंग एंड वेलकम टू टेक ए ब्रेक विद मी आरजे अनामिका। ഇന്നത്തെ ഇന്ത്യ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണല്ലേ. ഇന്നത്തെ ഈ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു അടിപൊളി വ്യാഴാഴ്ച ദിവസമാണ്. 7 മണി സമയമാണ്, സ്വറ പറഞ്ഞിരിക്കുന്ന സമയമാണ്, വിശേഷം പറയുന്ന സമയമാണ്, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പൊ ഈ ടൈമിൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ

കാർബോഹൈഡ്രേറ്റുകളും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അരി, ഓട്സ്, മുഴുവൻ ധാന്യങ്ങൾ, പഴങ്ങൾ തുടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുന്ന സമയത്ത് ചിലർക്ക് ക്ഷീണം, ബലക്കുറവ്, ഊർജ്ജക്കുറവ് തുടങ്ങിയവ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. വളരെ നിയന്ത്രിതമായിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഭക്ഷണ രീതികളിൽ ഫൈബറും ചില പോഷകങ്ങളും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് മയോ ക്ലിനിക്കിന്റെ റിപ്പോർട്ടുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ചിക്കനിൽ പ്രോട്ടീൻ, നിയാസിൻ, വിറ്റമിൻ ബി സിക്സ്, സെലീനിയം, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള പോഷകങ്ങളെ ലഭിക്കുന്ന ഒന്നാണ്. എന്നാൽ ചിക്കൻ മാത്രം കഴിച്ചാൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കില്ല. പ്രത്യേകിച്ച് വിറ്റാമിൻ ഇ, ഫോളേറ്റ്, ഫൈബർ, സസ്യഭക്ഷണങ്ങളിൽ നിന്നുള്ള വിവിധ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ ലഭ്യത കുറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ചിക്കൻ കഴിക്കുന്നത് ആരോഗ്യകരമാക്കുന്നതിൽ പാചക രീതിക്കും വലിയ രീതിയിലുള്ള പങ്കുണ്ട്. ഗ്രില്ല് ചെയ്തതോ വേവിച്ചതോ കുറച്ച് എണ്ണയിൽ പാകം ചെയ്തതോ ആയിട്ടുള്ള ചിക്കൻ കമ്പാരിറ്റീവ്ലി നല്ലൊരു ചോയ്സ് ആണ്. എന്നാൽ സ്ഥിരമായിട്ട് ഡീപ് ഫ്രൈ ചെയ്ത ചിക്കന് കൂടുതൽ എണ്ണ, ബട്ടർ, ക്രീം എന്നിവ ചേർത്തിട്ടുള്ള വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കലോറിയും കൊഴുപ്പ് കൂടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ചിക്കൻ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിന് ഭാഗമാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. പ്രശ്നം ചിക്കൻ കഴിക്കുന്നതിലല്ല, ഭക്ഷണത്തിൽ ചിക്കൻ മാത്രം ബാക്കിയാക്കി മറ്റു ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുന്നതിലാണ്. പ്രോട്ടീനൊപ്പം പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തുന്നതാണ് സമതുലിതമായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത്. ചെക്ക് ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഹൃദയം ബോഡിയിലുടനീളം രക്തം പമ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ കാലുകളിൽ നിന്ന് രക്തം തിരികെ ഹൃദയത്തിൽ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു പ്രധാന സംവിധാനമുണ്ട് എന്നുള്ളതറിയാമോ? ഇതിനെയാണ് പല ഡോക്ടർമാരും രണ്ടാം ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇത് മറ്റൊരു ഹൃദയമല്ല, നമ്മുടെ കാലിന്റെ പിൻഭാഗത്തുള്ള കാൽഫ് പേശികളാണ് ഈ ജോലി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കാലിലെ പേശികളെ രണ്ടാം ഹൃദയം എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് രക്തം കാലുകളിൽ എത്തിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ കാലുകളിൽ നിന്ന് രക്തം വീണ്ടും ഹൃദയത്തിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഗുരുത്വാകർഷണത്തിനെതിരെ മുകളിലേക്ക് സഞ്ചരിക്കണം. ഇവിടെയാണ് കാൽഫ് പേശികളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നടക്കുമ്പോഴോ പടികളെ കയറുമ്പോഴോ കാലുകളെ ചലിപ്പിക്കുമ്പോഴോ കാൽഫ് പേശികളെ ചുരുങ്ങുകയും അയയുകയും ചെയ്യുന്നുണ്ട്. ഈ ചലനം കാലിലെ സിരകളിൽ സമ്മർദ്ദം ചെലുത്തി രക്തത്തെ മുകളിലേക്ക് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിരകളിലുള്ള ചെറിയ വാൽവുകളും രക്തം താഴേക്ക് തിരിച്ചൊഴുകുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ ജീവിത ശൈലിയിൽ മണിക്കൂറുകളോളം ഇരിക്കുന്നത് സാധാരണമായിട്ടുള്ള കാര്യമാണല്ലേ. കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്യുക, ദീർഘനേരം യാത്ര ചെയ്യുക, ടിവി കാണുക തുടങ്ങിയ സമയങ്ങളിൽ കാലുകൾ അധികം ചലിക്കാറില്ല. ഇങ്ങനെ ഏറെ നേരം വനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് കാൽഫ് പേശികളുടെ പമ്പിംഗ് പ്രവർത്തനം കുറയുന്നുണ്ട്. ഇതുമൂലം കാലിന്റെ താഴ്ഭാഗത്ത് രക്തവും ദ്രാവകവും കെട്ടിക്കിടക്കാനായിട്ട് സാധ്യത കുറച്ച് കൂടുതലാണ്. ചില ആൾക്കാരിൽ കാലിന് ഭാരം തോന്നുക, ക്ഷീണം, വീക്കം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ രണ്ടാം ഹൃദയത്തെ എങ്ങനെ സജീവമാക്കാം അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, ജിമ്മിൽ പോവുകയോ കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യുകയോ വേണമെന്നില്ല. ദിവസത്തിലെ രണ്ട് ചലനങ്ങൾ പോലും അതിനെ സഹായിക്കും. അതായത് ഒന്നാമത്തേതാണ് നടക്കുക. ദിവസവും കുറച്ചു സമയം നടക്കുന്നത് ഈ കാൽഫ് പേശികളെ സജീവമാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. അതുപോലെ കുറച്ചു സമയം ഇടവിട്ട് എഴുന്നേൽക്കുക. മണിക്കൂറുകളോളം ഒരേ സ്ഥലത്തിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് കുറച്ച് നടക്കാവുന്നതാണ് കേട്ടോ. ദിവസം മുഴുവൻ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തതിനു ശേഷം ചെറിയ വീക്കം ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. എന്നാൽ തുടർച്ചയായിട്ടുള്ള കാല് വീക്കം, വേദന, കാലിന് അമിത ഭാരം തോന്നല്, ചർമ്മത്തിൽ മാറ്റങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ സ്വയം കാരണം കണ്ടെത്താൻ ശ്രമിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഒരു കാലിൽ പെട്ടെന്ന് വീക്കവും വേദനയും ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും അവഗണിക്കാനായിട്ട് പാടില്ല. ചില സിറ്റുവേഷൻസിലെ രക്തം കട്ടപിടിക്കുന്ന DVT, അതായത് ഡീപ് വെയിൻ ത്രോംബോസിസ് പോലുള്ള പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാകാം അല്ലെങ്കിൽ സിംറ്റംസ് ആവാം. നെഞ്ചുവേദന, പെട്ടെന്നുള്ള ശ്വാസ തടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾക്കൊപ്പം ഇതുണ്ടാവുകയാണെങ്കിൽ എമർജൻസി ചികിത്സ ആവശ്യമാണ്. ഈ രണ്ടാം ഹൃദയം എന്ന പേര് കേട്ട് പേടിക്കേണ്ടതില്ല. കാലിൽ മറ്റൊരു ഹൃദയം ഉണ്ടെന്നല്ല ഇതിനർത്ഥം. രക്തം കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് തിരികെ എത്തിക്കാനായിട്ട് കാൽഫ് പേശികൾ ചെയ്യുന്ന പ്രധാന ജോലിയാണ് ഈ പേരിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദീർഘനേരം ഇരിക്കുന്ന ശീലം ഒഴിവാക്കുക, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക, കാലുകളെ ചലിപ്പിക്കുക, ദിവസവും കുറച്ച് നടക്കാനായിട്ട് സമയം കണ്ടെത്തുക, നമ്മൾ എടുക്കുന്ന ഓരോ ചുവടിലും കാലിലെ ഈ പേശികളും രക്തചംക്രമണത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്, കേൾക്കാനായിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം So keep on listening to Ashriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർട്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി. കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446302151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ട്രെയിൻ ഓടുന്നത് കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിന്റെ വേഗതയിലായിരിക്കും അല്ലെ, പിന്നെ നീളൻ ബോഗികളും എഞ്ചിനും. എന്നാൽ ട്രെയിനിന്റെ താഴേക്കൊന്ന് നോക്കിയിട്ടുണ്ടാവും. റെയിൽവേ ട്രാക്കിലൂടെ ഓടുന്ന ട്രെയിനിന്റെ ചക്രം കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ചക്രം പോലെ തോന്നും. എന്നാൽ അവ പൂർണ്ണമായിട്ടും വട്ടത്തിലുള്ള ആകൃതിയിലല്ല. ചക്രത്തിന്റെ പുറം ഭാഗം നേരിയ തോതില് ചെരിഞ്ഞ കോണാകൃതിയിലാണുള്ളത്. ഇതെന്തിനാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെ അങ്ങനെ രൂപകൽപ്പന ചെയ്തതല്ല. ട്രെയിൻ പാളത്തിൽ സ്ഥിരതയോടെ സഞ്ചരിക്കാനായിട്ടും വളവുകളിൽ സുഗമമായിട്ട് തിരിയാനായിട്ടും ഈ ചെറിയ വ്യത്യാസം വളരെ പ്രധാനമാണ്. ട്രെയിനിലെ ഒരേ ആക്സിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് ചക്രങ്ങളും ഒരേ വേഗതയിലാണ് കറങ്ങുന്നത്. അതായത് രണ്ടും ഒരേ എണ്ണം ചുറ്റലുകളാണ് നടത്തുന്നത്. പക്ഷേ ട്രെയിൻ വളവിലൂടെ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. വളവിന്റെ പുറത്തുള്ള പാളം അകത്തുള്ള പാളത്തേക്കാൾ ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ പുറം ഭാഗത്തെ ചക്രത്തിന് അകത്തെ ചക്രത്തേക്കാൾ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരും. രണ്ട് ചക്രങ്ങളും ഒരേ വേഗത്തിൽ കറങ്ങുന്ന സമയത്ത് അവയ്ക്കൊരേ വലിപ്പത്തിലുള്ള വൃത്താകൃതിയിലുള്ള ചക്രങ്ങളാണെങ്കിൽ ഈ വ്യത്യാസം എങ്ങനെ പരിഹരിക്കും? ചക്രവും പാളവും തമ്മിൽ കൂടുതൽ ഉരസലുണ്ടാകും. ഇത് ചക്രത്തിനും പാളത്തിനും കൂടുതൽ തേയ്മാനം ഉണ്ടാവുകയും വളവുകളിൽ കേൾക്കുന്ന ചിലപ്പോഴുള്ള കീ ശബ്ദത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ചക്രത്തിന്റെ പ്രത്യേക ആകൃതി ഹെൽപ്പ് ചെയ്യുന്നത്. ട്രെയിൻ ചക്രത്തിന്റെ പാളങ്ങളിൽ തൊടുന്ന ഭാഗം നേരിയ തോതിൽ ചെരിഞ്ഞതാണ്. ചക്രത്തിന്റെ ഒരു വശത്ത് വ്യാസം കുറച്ചുകൂടി വലുതും മറുവശത്ത് കുറച്ചുകൂടി ചെറുതുമാണ്. ട്രെയിൻ വളവിലേക്ക് തിരിയുന്ന സമയത്ത് ചക്രങ്ങളുടെ ഈ രൂപം കാരണം റെയിലുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗത്തിന്റെ ഫലപ്രദമായിട്ടുള്ള വ്യാസത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരേ ആക്സിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് ചക്രങ്ങൾ ഒരേ വേഗത്തിൽ കറങ്ങുമ്പോഴും അവയ്ക്ക് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതുവഴി വളവിൽ അനാവശ്യമായിട്ടുള്ള തെന്നലും ഉരസലും കുറയുന്നുണ്ട്. ഒരു ട്രെയിൻ വളവിലേക്ക് പോകുന്ന സമയത്ത് ചക്രങ്ങളുടെ സ്ഥാനം പാളത്തിനോട് താരതമ്യേന അല്പം മാറുന്നുണ്ട്. അപ്പോൾ ഒരു ചക്രം വലിയ വ്യാസമുള്ള ഭാഗത്തും മറ്റേ ചക്രം ചെറിയ വ്യാസമുള്ള ഭാഗത്തും പാളത്തിൽ തൊടും. വലിയ വ്യാസമുള്ള ഭാഗം ഓരോ ചുറ്റലിലും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ചെറിയ വ്യാസമുള്ള ഭാഗം കുറച്ചു ദൂരം മാത്രം സഞ്ചരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഒരേ ആക്സിലിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചക്രങ്ങൾക്ക് വളവിൽ വ്യത്യസ്ത ദൂരം സഞ്ചരിക്കാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിലെ കാറുകളിലെ പോലെ ഒരേ ചക്രത്തിനും പ്രത്യേക സ്റ്റീറിംഗ് സംവിധാനം ആവശ്യമില്ല. ചക്രത്തിന്റെ രൂപകൽപ്പന തന്നെ ഒരു പരിധി വരെ ഈ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രെയിൻ നേരെയുള്ള ട്രാക്കിലൂടെ പോകുന്ന സമയത്തുണ്ടല്ലോ, ചക്രങ്ങളുടെ സെറ്റ് ഒരു വശത്തേക്ക് അല്പം മാറിയിട്ടുണ്ടെങ്കിൽ ഇരു ചക്രങ്ങളുടെയും പാളവുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗത്തിന്റെ വ്യാസത്തിൽ വ്യത്യാസമുണ്ടാകും. ഈ വ്യത്യാസം ചക്രങ്ങളെ വീണ്ടും ട്രാക്കിന്റെ മധ്യഭാഗത്തേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സ്വയം കേന്ദ്രീകരിക്കുന്ന പ്രഭാവം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ട്രെയിൻ പാളത്തിൽ കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതിൽ ചക്രത്തിന്റെ രൂപത്തിനും വലിയ പങ്കുണ്ട് എന്നർത്ഥം. ഇനി ട്രെയിൻ ചക്രത്തിന്റെ അകത്തെ വശത്ത് ഉയർന്നിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിനെ ഫ്ലേഞ്ച് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ട്രെയിൻ ചക്രം പാളത്തിൽ നിന്ന് വളരെയധികം വശത്തേക്ക് നീങ്ങുന്നത് തടയാനായിട്ട് ഇതൊരു അധിക സുരക്ഷാ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. എന്നാൽ സാധാരണ സഞ്ചാരത്തിൽ ട്രെയിനെ പാളത്തിൽ നിർത്തുന്ന പ്രധാന കാര്യം ഫ്ലേഞ്ച് മാത്രമല്ല, ചക്രത്തിന്റെ ചെരിഞ്ഞ രൂപമാണ് പ്രധാനമായിട്ടും ട്രെയിനിന്റെ സ്വയം കേന്ദ്രീകരിക്കലിലും വളവുകളിലെ സഞ്ചാരത്തിലും ഹെൽപ്പ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ വെറും കട്ടിയുള്ള ഇരുമ്പ് ചക്രം പോലെ തോന്നും. എന്നാൽ അതിന്റെ രൂപത്തിൽ വരുത്തിയിട്ടുള്ള ചെറിയ മാറ്റത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കണക്കുകൂട്ടലുകളുണ്ട്. വളവിൽ സുഗമമായിട്ട് തിരിയുക, ചക്രവും റെയിലും തമ്മിലുള്ള അനാവശ്യ ഉരസല കുറയ്ക്കുക, തേയ്മാനം കുറയ്ക്കുക, ട്രെയിനെ പാളത്തിന്റെ മധ്യത്തിലേക്ക് നിലനിർത്താനായിട്ട് സഹായിക്കുക, ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഈ പ്രത്യേക രൂപം പങ്കുവഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ട്രെയിൻ ചക്രത്തിന്റെ രൂപത്തിന് പിന്നിലുള്ള ഒരു രഹസ്യ കഥയെക്കുറിച്ചാണ് നമ്മളത് ആ ചേക്കിയ ബ്രേക്കിലൂടെ ഇങ്ങനെ കേട്ടറിഞ്ഞത് കേട്ടോ. ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ചേക്കിയ ബ്രേക്കിലൂടെ കേൾക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ചേക്കിയ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പാണ് റെയിൽവേയിൽ നിന്ന് വരുന്നത് കേട്ടോ. ടിക്കറ്റ് പരിശോധന കൂടുതൽ കർശനമാക്കാനായിട്ടുള്ള നടപടികളാണ് റെയിൽവേ സ്വീകരിക്കുന്നത്. യാത്രക്കിടെ ടിക്കറ്റിനൊപ്പം സാധുവായിട്ടുള്ള ഒറിജിനൽ ഫോട്ടോ ഐഡിയും കൈവശം ഉണ്ടായിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഐഡി കാർഡ് ഹാജരാക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലെ യാത്രക്കാർക്ക് നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ഇന്നു മുതൽ 31 വരെയാണ് പ്രത്യേക ടിക്കറ്റ് പരിശോധന ക്യാമ്പയിൻ നടക്കുന്നത് കേട്ടോ. ഉത്സവ സീസണിലെ ട്രെയിനുകളിലെ തിരക്ക് വർദ്ധിക്കാനിടയുള്ളതുകൊണ്ട് തന്നെ ടിക്കറ്റ് പരിശോധന ശക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം. അതുപോലെ പ്രത്യേക കോട്ടകൾക്ക് കീഴിൽ ബുക്ക് ചെയ്യുന്ന റിസർവേഷൻ ടിക്കറ്റുകളിലും പരിശോധന ശക്തമാക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ചില കോട്ടകളിൽ യാത്ര ചെയ്യാനായിട്ട് പ്രത്യേക യോഗ്യത ആവശ്യമാണ്. എന്നാൽ യോഗ്യത ഇല്ലാത്തവർക്ക് ഇത്തരം കോട്ടകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇത്തരം ടിക്കറ്റുകളിലാണ് പരിശോധന കൂടുതൽ കർശനമാക്കുന്നത് എന്ന് പറയാം. അതിനാൽ ക്വാട്ട അടിസ്ഥാനത്തിൽ ടിക്കറ്റ് എടുത്തവർ യാത്രയ്ക്ക് മുൻപ് തങ്ങളെ ക്വാട്ടയ്ക്ക് യോഗ്യരാണോ എന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ ഒരു കുടുംബമോ സംഘമോ ഒരുമിച്ച് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴും ഐഡി പരിശോധന പ്രധാനമാണ്. ഒരേ ബുക്കിംഗിൽ യാത്ര ചെയ്യുന്നവരിൽ ടിക്കറ്റ് പരിശോധന സമയത്ത് സാധുവായിട്ടുള്ള ഒറിജിനൽ ഫോട്ടോ ഐഡി ഹാജരാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനും ആവശ്യമായിട്ടുള്ള തിരിച്ചറിയൽ രേഖ കൈവശം കരുതുന്നതാണ് ഏറ്റവും സേഫ്. അതുപോലെ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരും ടിക്കറ്റ് പരിശോധന സമയത്ത് ആവശ്യപ്പെടുകയാണെങ്കിൽ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. നിലവിലെ റെയിൽവേ ചട്ടങ്ങൾ പ്രകാരം ഈ ടിക്കറ്റ് യാത്രക്കാരുടെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിനായിട്ട് സാധുവായിട്ടുള്ള ഫോട്ടോ ഐഡി പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ ഫോണിൽ ടിക്കറ്റിന്റെ കോപ്പി മാത്രം സൂക്ഷിക്കുന്നതിന് പകരം സാധുവായിട്ടുള്ള ഒറിജിനൽ ഫോട്ടോ ഐഡിയും കയ്യിൽ കരുതുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി റെയിൽവേ അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാർത്ഥി ഐഡി കാർഡ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സീരിയൽ നമ്പറോട് കൂടിയിട്ടുള്ള ഫോട്ടോ ഐഡി കാർഡ്, ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് പാസ്ബുക്ക്, ബാങ്ക് നൽകുന്ന ഫോട്ടോ പതിപ്പിച്ച ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ടിക്കറ്റും ആവശ്യമായിട്ടുള്ള തിരിച്ചറിയൽ രേഖയും കൈവശം ഉണ്ടെന്ന് യാത്രയ്ക്ക് മുൻപ് ഉറപ്പാക്കുക. അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ടിക്കറ്റ് മാത്രം പോരാ, സാധുവായിട്ടുള്ള ഒറിജിനൽ ഫോട്ടോ ഐഡിയും ഒപ്പം കരുതേണ്ടതാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രേയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലാഭം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ടേക്ക് എ ബ്രേക്ക്.
1: വിദേശ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം മുന്നിലെത്തുന്ന കാര്യമാണ് വിസ എന്ന് പറയുന്നത്. വിസയ്ക്കായിട്ട് അപേക്ഷിക്കുക, ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, കാത്തിരിക്കുക. പലപ്പോഴും യാത്രയേക്കാൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന നടപടികളാണ് ഇതൊക്കെ അല്ലെ. എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് മുൻകൂർ വിസയ്ക്ക് അപേക്ഷിക്കാതെ തന്നെ യാത്ര ചെയ്യാനായിട്ട് കഴിയുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. 2026 കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂർ വിസ ഇല്ലാതെ പ്രവേശിക്കാനാവുന്ന നിരവധി ഡെസ്റ്റിനേഷനുകളുണ്ട്. ചില രാജ്യങ്ങളിൽ നേരിട്ട് വിസ ഇല്ലാതെ പ്രവേശിക്കാമെങ്കിൽ ചിലയിടത്ത് എത്തിയ ശേഷം വിസ എടുക്കണം. ചില രാജ്യങ്ങളിൽ ഓൺലൈൻ ട്രാവൽ അനുമതി മാത്രം മതിയാകും. ഏതൊക്കെയാണ് വിസ ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ എന്ന് നോക്കാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർജെ അനാമിക. ഒന്നാമത്തെ കൺട്രിയാണ് ഭൂട്ടാൻ. ഇന്ത്യക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. സാധാരണ വിസ ആവശ്യമില്ല, എന്നാൽ പ്രവേശനത്തിനായിട്ട് എൻട്രി പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്. പ്രകൃതി ഭംഗിയും മലനിരകളും ശാന്തമായിട്ടുള്ള അന്തരീക്ഷവുമാണ് ഭൂട്ടാന്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നേപ്പാൾ. ഇന്ത്യക്കാർക്ക് നേപ്പാളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് മുൻകൂർ വിസ ആവശ്യമില്ല. ഹിമാലയവും മലനിരകളും ക്ഷേത്രങ്ങളും കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ജനപ്രിയമായിട്ടുള്ള ഒരു യാത്രാ കേന്ദ്രമാണ് നേപ്പാൾ. മൂന്നാമത്തേതാണ് മലേഷ്യ. മലേഷ്യയും ഇന്ത്യൻ യാത്രക്കാർക്ക് ഈസി ആയിട്ട് വിസിറ്റ് ചെയ്യാവുന്ന ഒരു കൺട്രിയാണ്. ക്വാലാലംപൂർ, ലങ്കാവി തുടങ്ങിയ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേട്ടോ. നിലവിലെ പ്രവേശന നിബന്ധനകളും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും യാത്രയ്ക്ക് മുൻ പരിശോധിക്കണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നാലാമത്തേതാണ് മൗറീഷ്യസ്. കടൽ തീരങ്ങളും മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളുമാണ് മൗറീഷ്യസിന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇവിടെ മുൻകൂർ വിസ അപേക്ഷയുടെ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്ന വിഭാഗത്തിലാണ് ഈ ഒരു രാജ്യമുള്ളത് കേട്ടോ. അഞ്ചാമത്തേതാണ് കസാഖിസ്ഥാൻ. വ്യത്യസ്തമായിട്ടുള്ള വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് കസാഖിസ്ഥാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് തന്നെ പറയാം. വിശാലമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളും നഗര കാഴ്ചകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യൻ യാത്രക്കാർക്കുള്ള നിലവിലെ പ്രവേശന നിബന്ധനകളെ യാത്രയ്ക്ക് മുൻപ് പരിശോധിക്കണം എന്ന് മാത്രം. ആറാമത്തേതാണ് തായ്ലൻഡ്. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിദേശ യാത്രാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് തായ്ലൻഡ് എന്ന് പറയുന്നത് അല്ലെ. ബീച്ചുകളും ദ്വീപുകളും ഷോപ്പിംഗും ഭക്ഷണവും ഉൾപ്പെടെ നിരവധി ആകർഷണങ്ങൾ ഇവിടെയുണ്ട്. 2026 പട്ടികകളിൽ ഇന്ത്യൻ യാത്രക്കാർക്ക് മുൻകൂർ വിസ ഇല്ലാതെ പ്രവേശിക്കാവുന്ന രാജ്യങ്ങളിൽ തായ്ലൻഡും ഉൾപ്പെടുന്നുണ്ട്. ഏഴാമത്തേതാണ് മാലദ്വീപ്. ഇവിടെ ഇന്ത്യൻ യാത്രക്കാർക്ക് മുൻകൂർ വിസ എടുക്കേണ്ടതില്ല. സാധാരണയായിട്ട് വിസ ഓൺ അറൈവൽ സംവിധാനമാണ് യൂസ് ചെയ്യുന്നത്. അതായത് യാത്രയ്ക്ക് മുൻപ് എംബസിയിൽ പോയിട്ട് സാധാരണ വിസ എടുക്കേണ്ടതില്ല. ആവശ്യമായിട്ടുള്ള നടപടികൾ രാജ്യത്ത് എത്തിയ ശേഷം കംപ്ലീറ്റ് ചെയ്യാം. എട്ടാമത്തേതാണ് ശ്രീലങ്ക. ശ്രീലങ്കയും ഇന്ത്യൻ യാത്രക്കാർക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പത്തിൽ വിസിറ്റ് ചെയ്യാവുന്ന ഒരു കൺട്രിയാണ്. നിലവിലെ പട്ടികയിൽ ശ്രീലങ്ക വിസ ഓൺ അറൈവൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വിസ ഫ്രീ എന്നും വിസ ഓൺ അറൈവൽ എന്നും ഒരേ കാര്യമല്ലെന്ന് ഓർക്കുക. ഒൻപതാമത്തേതാണ് മൗറീഷ്യസ്. മനോഹരമായിട്ടുള്ള ബീച്ചുകളും പ്രകൃതിയും കാരണം ഇന്ത്യൻ യാത്രക്കാർക്കിടയിൽ ഏറെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂർ വിസ ഇല്ലാതെ പ്രവേശിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇത് ഉൾപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഫിജി. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാജ്യമായിട്ടുള്ള ഫിജിയും ഇന്ത്യൻ യാത്രക്കാർക്ക് മുൻകൂർ വിസയുടെ ആവശ്യമില്ലാതെ വിസിറ്റ് ചെയ്യാവുന്ന കൺട്രീസിൽ ഒന്നാണ്. മനോഹരമായിട്ടുള്ള കടൽ തീരങ്ങളാണ് ഫിജിയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയാം. ഇനി ഈ വിസ ഫ്രീ എന്ന് പറയുന്നത് എല്ലായിടത്തും പാസ്പോർട്ട് മാത്രം കയ്യിൽ പിടിച്ച് വിമാനത്തിൽ കയറിയാൽ മതി എന്നല്ല. ചില കൺട്രീസിൽ മുൻകൂർ വിസ ആവശ്യമില്ലെങ്കിലും എൻട്രി പെർമിറ്റ്, ETA, അറൈവൽ കാർഡ്, താമസ രേഖ, മടക്ക യാത്രാ ടിക്കറ്റ് തുടങ്ങിയവ ആവശ്യപ്പെട്ടേക്കാം. ചില രാജ്യങ്ങളിൽ എത്തിയ ശേഷം വിസ ഓൺ അറൈവൽ എടുക്കേണ്ടി വരും. 2026 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഇന്ത്യക്ക് 55 ഡെസ്റ്റിനേഷൻസിലേക്ക് മുൻകൂർ വിസ ഇല്ലാത്തതോ ലളിതമായിട്ടുള്ള പ്രവേശന സംവിധാനം ഉള്ളതോ ആയിട്ടുള്ള യാത്രാ സൗകര്യം കണക്കാക്കുന്നുണ്ട്. എന്നാൽ അതിൽ വിസ ഫ്രീ, വിസ ഓൺ അറൈവൽ, ETA എന്നിവയെല്ലാം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ 55 രാജ്യങ്ങളും കർശനമായിട്ട് വിസ ഫ്രീ എന്ന് കരുതാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ യാത്ര തീരുമാനിക്കുന്നതിന് മുൻപ് അതത് രാജ്യത്തിന്റെ ഏറ്റവും പുതിയ പ്രവേശന നിബന്ധനകളെ പരിശോധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നിയമം മാറാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പഴയ പട്ടികകളെ മാത്രം ആശ്രയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് രാജ്യങ്ങളെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ഇനിയും പറയാനായിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിന് മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി. നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ഒരു ദിവസം മുഴുവൻ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നത് പോലും മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ. എന്നാൽ കൊടും ചൂടുള്ള മരുഭൂമിയിൽ വെള്ളമില്ലാതെ ജീവിക്കേണ്ടി വന്നാലോ ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ. എന്നാൽ പ്രകൃതിയിൽ അത്തരമൊരു ജീവിതത്തിന് ശരീരം തന്നെ ഒരുക്കിയെടുത്ത ഒരു കുഞ്ഞൻ ജീവിയുണ്ട്. വെള്ളം നേരിട്ട് കുടിക്കാതെ ആവശ്യമായിട്ടുള്ള ജലം കണ്ടെത്തിയാണ് ഇവയുടെ ജീവിതം. പറഞ്ഞു വരുന്നത് കംഗാരു എലി എന്ന വിചിത്ര ജീവിയുടെ കാര്യമാണ് കേട്ടോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ കംഗാരും എലിയും ചേർന്നുണ്ടായ ഒരു ജീവിയല്ല. കംഗാരുവിനെ പോലെ വലുതായിട്ടുള്ള പിൻകാലുകളും നീളമുള്ള വാലും ഉള്ളതിനാലാണ് ഈ ഒരു പേര് ലഭിച്ചത് കേട്ടോ. വടക്കേ അമേരിക്കയിലെ വരണ്ട മരുഭൂമി പ്രദേശങ്ങളിലാണ് കംഗാരു എലികളെ പ്രധാനമായിട്ടും കാണാറുള്ളത്. സാധാരണ എലികളെക്കാൾ വ്യത്യസ്തമായിട്ട് ഇവ നടക്കുന്നതിനേക്കാൾ ചാടിയാണ് വേഗത്തിൽ സഞ്ചരിക്കാറുള്ളത് കേട്ടോ. നീളമുള്ള വാല് ബോഡിയുടെ ബാലൻസ് നിലനിർത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇവയുടെ അതിജീവനത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവയുടെ ഭക്ഷണമാണ് കേട്ടോ. കംഗാരു എലികൾ പ്രധാനമായിട്ടും വിത്തുകളാണ് കഴിക്കാറുള്ളത്. ഭക്ഷണത്തിലുള്ള ജലാംശത്തിനൊപ്പം ശരീരത്തിനുള്ളിലെ ഭക്ഷണം വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന മെറ്റബോളിക് വാട്ടർ ആണ് ഇവയുടെ പ്രധാനപ്പെട്ട ജല സ്രോതസ് എന്ന് പറയുന്നത്. അതായത് വെള്ളം നിറച്ചൊരു കുപ്പി തേടി മരുഭൂമിയിൽ നടക്കേണ്ട ആവശ്യമില്ല. കഴിക്കുന്ന ഭക്ഷണത്തെ ബോഡി തന്നെ വെള്ളത്തിന്റെ ഒരു ഉറവിടമാക്കി മാറ്റുന്നുണ്ട്. ഇനി വെള്ളം ലഭിക്കുന്നത് മാത്രമല്ല, കിട്ടിയ വെള്ളം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നതിലും ഇവയുടെ ബോഡി ഏറെ കാര്യക്ഷമമാണ് കേട്ടോ. കംഗാരു എലികളുടെ വൃക്കകൾ വളരെ കുറഞ്ഞ ജലനഷ്ടത്തോടെ മാലിന്യങ്ങൾ പുറംതള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂത്രം വരെ നേർത്തതാക്കാനായിട്ടും ഇവയ്ക്ക് കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. ശ്വസനത്തിലൂടെയും മറ്റും നഷ്ടപ്പെടുന്ന ഈർപ്പം കുറയ്ക്കാനായിട്ടുള്ള ശരീരഘടനയും ഇവയ്ക്കുണ്ട്. മരുഭൂമിയിലെ കടുത്ത ചൂടിനെ നേരിടാനായിട്ടും ഇവയ്ക്ക് പ്രത്യേക രീതിയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പകൽ സമയത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാളങ്ങളിൽ കഴിയുന്ന കംഗാരു എലികൾ സാധാരണയായിട്ട് രാത്രിയിലാണ് കൂടുതൽ സജീവമാകുന്നത്. ഇത് ബോഡിയിലെ ജലനഷ്ടം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഭക്ഷണമായിട്ടുള്ള വിത്തുകൾ ശേഖരിച്ച് മാളങ്ങളിൽ സൂക്ഷിക്കുന്ന ശീലവും ഇവർക്കുണ്ട്. അങ്ങനെ ഭക്ഷണവും സുരക്ഷിതമായിട്ടുള്ള താമസ സ്ഥലവും ഒരുമിച്ചൊരുക്കിയിട്ടാണ് ഇവ മരുഭൂമിയിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വെള്ളമില്ലാത്ത പ്രദേശത്ത് ജീവിക്കാനായിട്ട് പ്രകൃതി ഓരോ ജീവിക്കും വ്യത്യസ്തമായിട്ടുള്ള വഴികളാണ് നൽകിയിരിക്കുന്നത്. ശരീരത്തിലെ ജലനഷ്ടം പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നതാണ് അതിജീവനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം എന്ന് പറയുന്നത് കേട്ടോ. മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഇത്ര ചെറിയൊരു ജീവി സ്വന്തം ബോഡിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രകൃതിയുടെ അതിശയിപ്പിക്കുന്ന കഴിവുകളുടെ മറ്റൊരു എക്സാമ്പിൾ ആണ് എന്ന് തന്നെ പറയാട്ടോ. എന്തായാലും ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കാതെ കഴിയുന്ന ഒരേ ഒരു ജീവിയായിട്ടുള്ള കംഗാരു എലിയെ കുറിച്ചാണ് നമ്മളിത് ആ ടേക്ക് എ ബ്രേക്കിലൂടെ ഇങ്ങനെ കേട്ടത് കേട്ടോ. അപ്പോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല കലക്കിൻ വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. Till then, it's me, RJ Anamika, signing off.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: രാത്രിക്കെപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. പകലിന്റെ ബഹളങ്ങളിലൊക്കെ മുഖം മൂടി അണിഞ്ഞ് നടന്ന പലരും ആ മുഖം മൂടിയൊക്കെ അഴിച്ചുവെച്ച് തനിച്ചാകുന്ന സമയമാണിത്. ഈ രാത്രിയിൽ നമ്മളിന്ന് ഓർക്കാൻ പോകുന്നത് ചില മനുഷ്യരെയാണ്. അസുഖങ്ങൾ കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് മറ്റു ചില മനുഷ്യരെ കൊണ്ട് മാത്രം ജീവിതം തീർന്നുപോയ ചിലരെക്കുറിച്ച്. ഒരുപക്ഷെ നമ്മളെയൊക്കെ ചുറ്റും അത്തരം ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ അങ്ങനെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങളും സ്വപ്നങ്ങളും, എന്തിന് സ്വന്തം പേഴ്സണാലിറ്റി പോലും ഇല്ലാതാക്കിയവർ, ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ വേണ്ടി മാത്രം ഒരുക്കി ഒരുക്കി ഇല്ലാതായവർ, സ്വന്തം കാര്യങ്ങളെക്കാൾ തനിക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒടുവിൽ ഒന്നുമില്ലായ്മയിലേക്ക് എറിഞ്ഞുടയ്ക്കപ്പെട്ട ആ വലിയ മനുഷ്യരെക്കുറിച്ചാണ് ഈ രാത്രിയിൽ നിശാഗന്ധി പറയുന്നത്. കേൾക്കാം അവർക്കായി ഒരു മനോഹരമായ പാട്ട്.

0: ഉഷാഗന്തി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ പ്രണയമെന്ന വികാരം എത്രത്തോളം സുന്ദരമാണോ അത്രത്തോളം തന്നെ അപകടകരവുമാണ്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ തീർന്നു പോയിട്ടുള്ളത് ഈ പ്രണയത്തിലാണ്. ഒരാളെ ജീവന തുല്യം സ്നേഹിക്കുമ്പോൾ നമ്മുടെ ലോകം അയാളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. അയാളുടെ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങളാകുന്നു, അയാളുടെ സങ്കടങ്ങൾ നമ്മുടേതാകുന്നു. എന്നാൽ അത്രമേൽ നമ്മൾ വിശ്വസിച്ച ആൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ മനസ്സിലാകാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ പാതിവഴിയിൽ കൈവിട്ട് പോകുമ്പോഴോ അവിടെ തീർന്നത് ഒരു ബന്ധം മാത്രമല്ല, ശരിക്കും ഒരു മനുഷ്യൻ കൂടിയാണ്. പിന്നീട് ആർക്കും തിരികെ നൽകാൻ കഴിയാത്ത വിധം അവരുടെ ഹൃദയം ശൂന്യമായി പോകുന്നു. എല്ലാം നൽകി സ്നേഹിച്ചതിൻ്റെ പേരിൽ മാത്രം സ്വയം നഷ്ടപ്പെട്ടു പോയ മറ്റൊരു മനുഷ്യനിൽ പൂർണ്ണമായും എരിഞ്ഞു തീർന്ന ആ പ്രണയിതാക്കളുടെ നോവ് കൂടിയാണ് ഈ രാത്രിയിലെ ഇരുട്ടിലുള്ളത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യരെ വിശ്വസിക്കുന്നത് സൗഹൃദങ്ങളാണ്. ചിലർക്കെങ്കിലും സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവരുടെ ജീവശ്വാസമായിരിക്കും. കൂട്ടുകാരുടെ ഏത് പ്രതിസന്ധിയിലും അവരൊന്ന് തളരുമ്പോൾ താങ്ങായി നിൽക്കാനും അവർക്കൊന്ന് കരയാൻ, സ്വന്തം തോൾ വിട്ടുകൊടുക്കാനും ഇവരെപ്പോഴും മുന്നിലുണ്ടാവും. പക്ഷേ വിരോധാഭാസം എന്തെന്നാൽ മറ്റുള്ളവരുടെ മുറിവുണക്കാൻ ഓടി നടക്കുന്ന ഇവർക്ക് സ്വന്തമായി ഒരു സങ്കടം വരുമ്പോൾ കേൾക്കാൻ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് പരിഹരിച്ച് ഒടുവിൽ സ്വന്തം സങ്കടങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവർ. സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയവും ഊർജവും വികാരങ്ങളും പകർന്നു നൽകുകയും ഒടുവിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ വല്ലാതെ തളർന്നു പോകുന്ന അവരും മനുഷ്യരിൽ തീർന്നു പോകുന്നവരാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മനുഷ്യരിൽ തീർന്നുപോയ ആ മനുഷ്യരെ പറ്റിയാണ് ഇന്ന് നിശാഗന്ധിയിൽ പറയുന്നത്. നമ്മൾ പലരും പുറത്തുമാത്രം തിരയുന്ന ഈ മനുഷ്യർ നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കൾ സ്വന്തമായി കുറേയേറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നിട്ടും അതൊക്കെയും എവിടെയോ കുഴിച്ചുമൂടി മക്കളുടെ ചിരിയിൽ മാത്രം ലോകം കണ്ടെത്തിയവർ. ഒരു മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും മുഴുവനായി മറ്റൊരു മനുഷ്യന് വേണ്ടി ചിലവഴിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ത്യാഗമാണ് അല്ലേ? മക്കൾ വളർന്ന് വലുതാവുമ്പോഴേക്കും അവരുടെ യൗവനവും ആരോഗ്യവും പൂർണ്ണമായും തീർന്നു പോയിട്ടുണ്ടാവും. തങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയ മക്കളെന്ന മനുഷ്യരിലേക്ക് മാത്രം ചുരുങ്ങി അതിൽ ഒരുക്കി തീർന്ന ആ വലിയ ജന്മങ്ങളെ നമ്മൾ ഒരിക്കലും കാണാതെ പോരുത്. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യരുണ്ട്, അവർക്ക് ആരോടും നോ പറയാൻ അറിയില്ല. ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവരവിടെ ഓടിയെത്തും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വയം എത്രമാത്രം തളരുന്നുണ്ട് എന്ന് അവർ പോലും തിരിച്ചറിയാറില്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ ഭാരം മുഴുവൻ സ്വന്തം തോളിലേറ്റ് നടക്കുന്ന ഇവർ ശരിക്കും മാനസികമായി വല്ലാതെ തളർന്നിട്ടുണ്ടാവും. എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടും ആരിൽ നിന്നും ഒരു ചെറിയ പരിഗണന പോലും ലഭിക്കാതെ വരുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയാണ്. ശാരീരികമായ അധ്വാനത്തേക്കാൾ മറ്റു മനുഷ്യരുമായുള്ള ഈ ഇമോഷണലിയുള്ള ഇടപെടലുകൾ അവരെ വല്ലാതെ തളർത്തുന്നുണ്ട്. പ്രതീക്ഷകൾ നൽകി വഞ്ചിക്കപ്പെട്ടവരും ഉപയോഗിച്ച് വലിച്ചെറിയപ്പെട്ടവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. മനുഷ്യരെ അമിതമായി വിശ്വസിച്ച് സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തിയവരാണ് ഈ മനുഷ്യർ. കേൾക്കാം അവർക്കായി ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യരുണ്ട് തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്നോ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നോ അറിഞ്ഞാൽ പോലും സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയൂ. വറ്റി വരണ്ടു പോകും വരെ മറ്റുള്ളവർക്ക് ദാഹജലം നൽകുന്ന പുഴകളെ പോലെയാണവർ. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം, കൊടുക്കും തോറും കുറയുന്നതാണ് മനുഷ്യൻ്റെ വൈകാരികമായ ഊർജം. സ്നേഹവും സമയവും കരുത്തലും എപ്പോഴും നൽകി മാത്രം ശീലിച്ച ഈ മനുഷ്യർക്ക് തിരികെയും കുറച്ച് സ്നേഹം ആവശ്യമുണ്ട്. അവരുടെ ശൂന്യമായ ഹൃദയങ്ങളെ നിറയ്ക്കാൻ നമ്മളിൽ ചിലരെങ്കിലും ശ്രമിച്ചേ മതിയാവും. അവരെ തിരിച്ചറിയുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ രാത്രി നമ്മളോട് പറയുന്നത് ഒരു വലിയ പാഠമാണ്. നമ്മൾ കാരണം ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ തീരമാണ്. നമ്മൾ കാരണം ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ തീർന്നു പോകരുത്. നമ്മുടെ സ്വാർത്ഥതകൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടി മറ്റൊരാളുടെ ജീവിതം നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കരുത്. പകരം മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കി തീർന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് ഒരു താങ്ങാവുക, അവർക്ക് നഷ്ടപ്പെട്ട വസന്തങ്ങളെ തിരികെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ശിഷ്ടകാലം മനോഹരമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരുപാട് സ്നേഹിച്ചതിൻ്റെ പേരിലും വിശ്വസിച്ചതിൻ്റെ പേരിലും തളർന്നുപോയ എല്ലാ പാവം മനുഷ്യർക്കുമായി ഈ രാത്രിയിൽ കേൾക്കാം ഒരു മനോഹരമായ പാട്ട്.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്ത് കൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.